ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:22. ഇന്ന് ശകവർഷം 1948, വൈശാഖം 22. കൊല്ലവർഷം 1201, മേടം 29. 2026 May 12 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ വി പ്രകാശ്.
2: ആവശ്യത്തിനുള്ളതെല്ലാം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു. ഈ ലോകത്തിലെ കാഴ്ചകൾ കാണാൻ ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും പ്രവർത്തന രീതി വ്യത്യസ്തമാണെങ്കിലും ആ നേത്രങ്ങൾ പരസ്പരം സഹകരിച്ച് നമ്മെ സഹായിക്കുന്നു. ഈ ഭൂമിയിലെ ശബ്ദങ്ങൾ കേൾക്കാൻ ദൈവം രണ്ട് കാതുകൾ തന്നിരിക്കുന്നു. അതും ഒരു അനുഗ്രഹമാണ്. ഏറ്റവും കുറഞ്ഞ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. ഫ്രീക്വൻസി കൂടിയ ശബ്ദങ്ങളും ശ്രവിക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് നാം അറിയുന്നില്ല. കണ്ണ്, കാത് എന്നിവയെപ്പോലെ തൊക്കും ഒരു അനുഗ്രഹമാണ്. സ്പർശം മൂലം നമുക്കുണ്ടാകുന്ന ഭാവന സുഖത്തെയാണ് മായ എന്ന് പറയുന്നത്. ഗന്ധവും നമ്മെ ആകർഷിക്കുന്നു. നാക്കുകൊണ്ട് വ്യത്യസ്ത രസങ്ങളും അനുഭവിക്കുന്നു. ചുരുക്കത്തിൽ വേണ്ടുന്നതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന വെള്ളവും ആഹാരവും ഈ ഭൂമിയിലുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പലരും അസ്വസ്ഥരാണ്. എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള പ്രകൃതി ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ആവശ്യം കൊണ്ട് മനുഷ്യൻ തൃപ്തി അടയുന്നില്ല. ആർത്തിയാണ് അവനെ ഭരിക്കുന്നത്. വേണമെങ്കിൽ അത്യാർത്തി എന്ന് വിളിക്കാം. അത്യാർത്തി എന്ന് ഒരു തരം അഗ്നിയാണ്, ആളിക്കത്തുന്ന അഗ്നി. ഈ അഗ്നിയെ കെടുത്താൻ ദൈവത്തിന് പോലും കഴിയുകയില്ല. എത്ര കിട്ടിയാലാണ് ഒരാൾക്ക് തൃപ്തി വരിക? ലോകം

0: മുഴുവൻ ഒരാൾക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നു എന്ന് കരുതുക, ആ വ്യക്തിക്കും തൃപ്തി ഉണ്ടാവില്ല. ലോകം മുഴുവൻ സ്വന്തമായി കിട്ടിയതുകൊണ്ട് എന്ത് കാര്യം, തനിക്ക് മത്സരിക്കാൻ ഇവിടെ ആരുമില്ല. മാത്രമല്ല ദുരിതം വേറെയും കിടക്കുന്നു. ഇത് പ്രൊമോഷനില്ലാത്ത ഒരു സ്ഥാനമാണ്. അടിക്കടി ഉയരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ലോകത്തെ സ്വന്തമാക്കിയാൽ ഇനി എവിടേക്കാണ് ഉയരുക? നമ്മുടെ അത്യാർത്ഥി നമ്മെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് ആലോചിക്കുക. താങ്ങാനാവുന്നതിൽ നല്ല അധികം ഏറെ ശബ്ദം ചെവിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ദഹിക്കാൻ കഴിയാത്ത വിധം ആഹാരം കഴിക്കുന്നു. സകല ഇന്ദ്രിയങ്ങളും നമ്മളോട് പിണങ്ങി നിൽക്കുകയാണ് എന്ന കാര്യം നാം അറിയുന്നില്ല. ആഹാരങ്ങൾ നിയന്ത്രിക്കുക, കാഴ്ചകൾ നിയന്ത്രിക്കുക, കാതിന് വിശ്രമം കൊടുക്കുക, അത് നാം അനുസരിക്കുന്നില്ല. അതിൻ്റെ പ്രതികരണമായി പ്രകൃതി തരുന്ന ശിക്ഷയാണ് രോഗങ്ങൾ എന്നത്. ഇന്നത്തെ രോഗങ്ങളെ പൊതുവായി വിളിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്. ജീവിത രീതിയിൽ വന്ന മാറ്റത്തെയാണ് ഇത് കുറിക്കുന്നത്. ഓരോ അവയവത്തെയും നാം ക്ഷീണിപ്പിക്കുന്നു. പരസ്പരം കൂടിച്ചേരാൻ പാടില്ലാത്ത പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർത്ത് ആഹാരമാക്കി അകത്തേക്ക് കഴിക്കുന്നു. ആസ്പത്രികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ആസ്പത്രികൾ, മരുന്ന് നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങിയവയുടെ വർധന ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയായി കണക്കാക്കാൻ കഴിയുകയില്ല. ഈ അവസരത്തിൽ നാം കൂട്ടമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ദൂർത്തിനെക്കുറിച്ചാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് നമ്മെക്കുറിച്ചൊന്ന് തന്നെ ചിന്തിക്കാം. സൗകര്യപ്രദമല്ലാത്ത ഗ്രഹങ്ങളിൽ താമസിക്കുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേസമയം സമ്പന്നരുടെ കാര്യമെടുക്കുക, ഇത്രയും വലിയ ഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? വീട്ടിൽ താമസിക്കുന്നവരുടെ എണ്ണം ശരാശരി 4 എന്ന് കണക്കാക്കിയാലും എത്രയോ ചതുരശ്രാടി വിസ്താരമുള്ള ഗ്രഹങ്ങളാണ് പലരും പണിതീർത്തിയിരിക്കുന്നത്. വീട്ടിലെ എല്ലാ മുറിയിലും ഫാൻ സൗകര്യം, ആവശ്യത്തിലധികം വൈദ്യുതി ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തും ആവശ്യത്തിലധികം. പുറത്ത് ചെരുപ്പുകളുടെ കൂമ്പാരം, നഷ്ടപ്പെടുത്തി മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ ആഹാര വസ്തുക്കൾ, ആർഭാടത്തെ ഒരു മതവും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് ഓർക്കുക. അനാവശ്യ ആർഭാടങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടാം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. വിനയപൂർവ്വം ഈ ആശയം നമ്മുടെ മനസ്സിൽ മുഴങ്ങട്ടെ. ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് സ്നേഹത്തോടെ തന്നിട്ടുണ്ട്. പക്ഷേ ആർത്തി അത് അഗ്നിയാണ്. ആർത്തിക്ക് വേണ്ടതത്രേ നൽകാൻ ദൈവത്തിന് പോലും കഴിയില്ല എന്ന ആശയം നമുക്കിന്ന് ചിന്തിക്കാം.
1: ഡോക്ടർ എ വി പ്രകാശ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: 2026 രണ്ടാം ദിനം പുനഃപ്രക്ഷേപണം. ദൈവത്തിൻ മനം ആര് കണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45, 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5 കൈകൊട്ടിക്കളിപ്പാട്ട് സാവിത്രി അന്തർജനവും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:45 ഐക്യഭാരതി. 6:00, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും, എരിവും പുളിയും, അച്ചാർ വിപണനം നടത്തുന്ന സംരംഭകനായ വി പി ഷമീജുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:00 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം. നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം നിഷ. 11:00 ലളിതഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാവ്യാഞ്ജലി.
1: കാവ്യാഞ്ജലി.
2: കുഞ്ചൻ നമ്പ്യാരുടെ വിദുരവാക്യം ആലപിക്കുന്നു ഡോക്ടർ സി വി ജിഷാമേരി.

0: കുഞ്ചൻ നമ്പ്യാരുടെ വിദുരവാക്യം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി.
1: കാവ്യാഞ്ജലി.
2: ഇനി പ്രഭാതഗീതമാണ്. ആദ്യം ജി വേണുഗോപാൽ പാടിയ ഗാനം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: രാജ്യത്ത് റോഡപകടങ്ങൾ മൂലമുള്ള മരണനിരക്ക് ഓരോ വർഷവും കൂടി വരുന്നതായാണ് കണക്ക്. കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചാൽ ഒരുപക്ഷെ ഇതിൽ പലരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാം. അപകടം സംഭവിച്ചാൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇൻഷുറൻസിന്റെയും ബന്ധുക്കളുടെയും പണത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ചികിത്സ നിഷേധിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റോഡപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്നവർക്ക് പണമില്ലെങ്കിൽ ചികിത്സ നിഷേധിക്കരുതെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM RAHAT അഥവാ പ്രധാനമന്ത്രി റോഡ് ആക്സിഡന്റ് വിക്ടീം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വർഡ് ട്രീറ്റ്മെന്റ്. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും 1.5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം അപര്യാപ്തമാണെന്നും 3 ലക്ഷം രൂപയെങ്കിലും വേണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പദ്ധതി ഇപ്പോഴും നടപ്പിലായിട്ടില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രദ്ധയിൽ നിന്ന് ആദ്യം പ്രതികരിക്കുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നൂഹ്.
4: റോഡ് അപകടങ്ങളിലെ പലപ്പോഴും നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിലേ ഇൻ ട്രീറ്റ്മെന്റ്. ആദ്യത്തെ ഒരു 1 hourൽ നമുക്ക് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുവാനും അതിന് വേണ്ട ചികിത്സ നൽകുവാനും കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ആശുപത്രികളിൽ, നമുക്കറിയാം ഈ ഗുരുതരമായ ആക്സിഡന്റ് പറ്റുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള ചികിത്സ, ചിലപ്പോൾ ഒരു പോളിട്രോമ ആയിരിക്കാം, പലതരത്തിലുള്ള ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി ഉണ്ടാകും, അതുപോലെ ബോണുകളിലെ ഇഞ്ചുറി ഉണ്ടാകും. അപ്പോൾ ഒരു പലപ്പോഴും പല സമയങ്ങളിലും ചികിത്സയ്ക്കുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല ഇത്തരം പദ്ധതികളിലും ആശുപത്രികൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ആശുപത്രിക്ക് അലോട്ട് ചെയ്യുന്ന തുക അപര്യാപ്തമായി മാറിപ്പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലവിലുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം. കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ചികിത്സാ ചെലവ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ നിൽക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമുക്ക് പല പദ്ധതികളും പല പദ്ധതികളുടെയും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ചികിത്സാ ചെലവ് പരിപൂർണമായും ലഭിക്കാത്തതിനാൽ പല ആശുപത്രികളും ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് വളരെ നല്ല ഒരു പദ്ധതിയാണ്. ഒരുപക്ഷെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതും ഒരുപക്ഷെ അറിഞ്ഞുകൂടാത്തതന്നെ, നമുക്കിപ്പോ ഏത് രോഗിയാണ്, ഏത് ആളിനാണ് അപകടം സംഭവിക്കാന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടും പലപ്പോഴും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ചികിത്സാ ചെലവ് വഹിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരാത്തത് കൊണ്ടും കൃത്യമായ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഈ തുക തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരും അതോടൊപ്പം കേരള സർക്കാരും ഈ കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടുകയും അതിന് ഒരു ആശുപത്രികളുമായിട്ട് ആവശ്യമാണെങ്കിൽ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ട് അതിന് ഒരു തുകയിൽ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ആശുപത്രികൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ തുടർന്നു പോകാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള ഒരു സാമ്പത്തികമായ ഒരു വർധനവ് ഉണ്ടാക്കിക്കൊണ്ട് സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ സഹായിക്കുന്ന ഈ പദ്ധതി നിലനിർത്തി കൊണ്ടുപോകുവാനും തുടർന്ന് മികച്ച ചികിത്സ നൽകുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുവാൻ സഹായിക്കുക. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥന.
3: ഒട്ടനവധി ജീവനുകളാണ് ഓരോ ദിവസവും റോഡപകടങ്ങളിലൂടെ പൊലിയുന്നത്. ഒരു

0: അപകടത്തിന് ശേഷമുള്ള ആദ്യ 60 മിനിറ്റിനെ ഗോൾഡൻ അവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ സമയത്തിന് ഒരു വ്യക്തിയുടെ ജീവന്റെ വിലയാണുള്ളത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ വി കെ.
1: വാഹനാപകടങ്ങളിൽ ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ വളരെ പ്രധാനമാണ്. പലപ്പോഴും ആ സമയത്തിനുള്ളിൽ കൃത്യമായ ചികിത്സ കിട്ടാത്തത് കാരണം മരണം വരെ സംഭവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ചില രക്തക്കുഴലുകൾക്ക് വരുന്ന ഇഞ്ചുറി, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രക്തക്കുഴലിനാണ് ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തുകയും ആ ഇഞ്ചുറി നമുക്ക് ചികിത്സിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുകയും കറക്റ്റായിട്ട് ബ്ലഡ് പകരം കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഡാമേജും ഇല്ലാതെ രക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കും. അതേസമയം 1-2 മണിക്കൂർ ചികിത്സ കിട്ടാതെ പോയാൽ ഇതേ ഇഞ്ചുറി കാരണം ആ ജീവൻ വരെ നഷ്ടപ്പെടാവുന്നൊരു കാര്യമാണ്. അതേപോലെ ശ്വാസ തടസ്സം, ഇപ്പോൾ നമ്മൾ മുമ്പ് പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു, ഒരു 2 ഡോക്ടർമാർ റോഡ് സൈഡിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു എയർ പോകുന്ന നമ്മുടെ ശ്വാസം എടുക്കുന്ന ട്രക്കിയ എന്ന് പറയുന്ന അവിടെ അതിലേക്ക് ഒരു ദ്വാരം ഇട്ടിട്ട്, അതേപോലെ ചിലപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. അപ്പം ഇതേപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ ശ്വാസനാളത്തിന് പരിക്ക് പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് ബ്ലോക്കായി പോകുന്ന അവസ്ഥയിൽ അകത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ, ഓക്സിജൻ കിട്ടാതെ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പം ഇതും ഈ പറയുന്ന പോലെ കൃത്യസമയത്ത് ഒരാശുപത്രിയിൽ ആളുണ്ടാവുകയും അതിന് കൃത്യമായ ഒരു പരിചരണം കൊടുക്കാനും പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങളാവാം ഇതൊക്കെ. മസ്തിഷ്കത്തിന് വരുന്ന ചില ഇഞ്ചുറികൾ, പെട്ടെന്ന് സർജറി ചെയ്യേണ്ടുന്ന ചില സ്ഥിതികൾ ഉണ്ടാവും. അതേപോലെ നമ്മുടെ നട്ടലിന് പറ്റുന്ന പരിക്കുകൾ, സുഷുമ്നാനാഡിക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത, ഇങ്ങനെ. അതേപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ആവരണമുണ്ട്, ചിലപ്പം ഇഞ്ചുറി പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് രക്തം കയറും, അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ആവരണത്തിലേക്ക് ഏറ് കയറുന്ന അവസ്ഥ. ഇതൊക്കെയും ചികിത്സിക്കുകയാണെങ്കിൽ, അതായത് ആശുപത്രിയിൽ എത്തുകയും അതിനുള്ള സംവിധാനങ്ങളുള്ള സ്ഥലവുമാണെങ്കിൽ ചികിത്സിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലാത്ത എമർജൻസി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന പല അവസ്ഥകളാണ് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം. പക്ഷെ ഇതൊക്കെ തന്നെയും ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ അതേ അവസ്ഥയിൽ തന്നെ രോഗി കടന്നു പോയാൽ ആ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനാപകടങ്ങൾ പറ്റിയ ആളുകളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതും എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകൾ എന്തായാലും നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും അതിനുണ്ടാവേണ്ടത് തന്നെയാണ്.
0: അടിയന്തര ചികിത്സ വേണ്ട സാഹചര്യത്തിൽ സാധാരണക്കാരന് 1.5 ലക്ഷം എന്നത് ചെറിയ തുകയല്ല. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് ട്രോമാ കെയർ പ്രവർത്തകനും റിട്ടയർഡ് DYSP പ്രദീപ് കുമാർ CM.
2: ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരാള് ആശുപത്രിയിൽ എത്തുമ്പോൾ അയാൾക്ക് ചിലപ്പം അയാളുടെ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഇൻഷുറൻസ് ഉണ്ടോ, സാമ്പത്തികമായിട്ട് കഴിവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആശുപത്രിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധാരണ മട്ടിൽ മനസ്സിലാവില്ല അവർക്ക്. അത്തരമൊരു സാഹചര്യത്തിൽ ചികിത്സ നിഷേധിക്കുന്നത് ശരിയല്ല. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്ന്. എങ്കിലും നിഷേധിക്കപ്പെടുന്നു, ആശുപത്രികൾ പിന്നെ വലിയ ചെലവ് വരും എന്ന് ഉദ്ദേശിച്ചിട്ട് നിഷേധിക്കുന്നു. ഈ അവസരത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഇടുന്നൊരു 1.5 ലക്ഷമാണ്, 1.5 ലക്ഷം കിട്ടിയാൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണ് അത് 3 ലക്ഷം വേണം, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഏതാണ്ട് സീരിയസ് ആയിട്ടുള്ള കേസിലൊക്കെ ചിലപ്പോൾ 30-35 ലക്ഷം ഉണ്ടായാലും സാധിക്കാത്ത ഒരു കാര്യമാണ്. പദ്ധതി ഉപകാരപ്രദമാണ്. ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ നിന്നും 1.5 ലക്ഷം രൂപ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആശുപത്രികൾക്കും അത് വലിയ കാര്യമാണ്. സുപ്രീം കോടതിയുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആശുപത്രിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് കൊടുത്താൽ പിന്നെ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവർ സാധാരണമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാറില്ല. പക്ഷെ എങ്കിലും പലപ്പോഴും അത്തരമൊരു കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് 1.5 ലക്ഷം രൂപ ആദ്യത്തെ തുക എന്ന നിലയിൽ 1.5 ലക്ഷം രൂപ കിട്ടുന്നത് വലിയ കാര്യമാണ് സാധാരണക്കാർക്ക്. അപ്പൊ അത് റിലാക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, 1.5 ലക്ഷത്തിന് കൊടുക്കാത്ത എന്ത് ട്രീറ്റ്മെന്റ് ആണ് 3 ലക്ഷത്തിന് കൊടുക്കുക. അവർക്ക് ഇൻഷുറൻസ് ഇപ്പൊ എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇൻഷുറൻസ് ഇടിക്കുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് ഉണ്ടാവും. അതില്ലാത്ത സാഹചര്യങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പൊ അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കിട്ടും. അതുകൊണ്ട് ഇൻഷുറൻസ് പിന്നെ ആശുപത്രികൾ അത് നിഷേധിക്കുന്ന ഒരവസ്ഥ ഇല്ല സാധാരണ മട്ടില്. എങ്കിലും ഇൻഷുറൻസ് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് പിന്നെ ഡിനൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇല്ല, ഒരു ശരിയായ ചികിത്സ കൊടുക്കാതിരിക്കാൻ പറ്റും. ആ സമയത്താണ് 1.5 ലക്ഷം രൂപ തുടക്കം എന്ന നിലയിൽ കൊടുക്കുന്നത്. ആ അത് കിട്ടുകയാണെങ്കിൽ രോഗികൾക്ക് എന്തെങ്കിലും ഒരു ചികിത്സ കിട്ടുന്ന അവസ്ഥയുണ്ടാവും.
0: ഇത്തരത്തിലുള്ള പദ്ധതികൾ സമൂഹത്തിന് അനിവാര്യമാണ്. എന്നാൽ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നതും സത്യമാണ്. എത്രയും പെട്ടെന്ന് അവയെല്ലാം പരിഹരിച്ചാൽ റോഡിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും എന്നതിൽ സംശയമില്ല. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം ഫഹദ്.

0: റാസ.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ചുറ്റുവട്ടം. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ECE ഭരതൻ മെമ്മോറിയൽ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് രാവിലെ 8 മണിക്ക് മുതൽ തുടങ്ങും. മാനാഞ്ചിറ ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ ഖാദി സമ്മർ സ്കൂൾ മേള 10 മണി മുതൽ. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സാഹിത്യോത്സവം രാവിലെ 10 മണിക്ക് കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. IMCH നീള ഓഡിറ്റോറിയത്തിൽ ജില്ലാതല നഴ്സസ് വാരാചരണം സമാപന സമ്മേളനം 10 മണിക്ക് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിഗൃഹത്തിൽ ജില്ലാ സർവോദയ മണ്ഡലം നടത്തുന്ന ഉപ്പ് സത്യാഗ്രഹ സ്മൃതി സദസ്സ് 11 മണിക്ക് UK കുമാരൻ ഉദ്ഘാടനം ചെയ്യും. ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ KV വിജേഷ് അനുസ്മരണത്തിന്റെ ഭാഗമായി നാടകോത്സവം 6 മണിക്ക്.
5: ചുറ്റുവട്ടം.
4: ഇനി ട്രെയിൻ സമയം. രാവിലെ 8-7 കോഴിക്കോട്ട് എത്തേണ്ട നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
6: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
7: കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
8: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
6: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
9: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
10: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശുമിഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം.

0: വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ യുഎഇ യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2 തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. എൻഡിഎ 3 തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ബിജെപി അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ P. വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സെഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട LPGയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ 2 ആഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6:00 പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1:00 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:00 പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 പിന്നിട്ടു. 100 ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः. पश्चिमैशियायाः सङ्घर्षः दशकस्य बृहत्तमेषु सङ्कटेषु अन्यतमः इति वर्णयन् प्रधानमन्त्री नरेन्द्रमोदी राष्ट्रियसंसाधनेषु भारः न्यूनीकर्तुं नागरिकाणाम् आह्वानम् अकरोत्. प्रधानमन्त्री ह्यः गुजरातस्य वडोदरानगरे सरदारधामछात्रावासस्य उद्घाटनानन्तरं जनसभां सम्बोधयन् आसीत्.
2: पिछले कुछ वर्षों में दुनिया लगातार अस्थिर परिस्थितियों से गुजर रही है. पहले कोरोना का संकट, फिर वैश्विक आर्थिक चुनौतियां और अब पश्चिम एशिया में

0: ട്ടുമെത്തി. റോഡ് ഗതാഗതത്തിനായി 20-ാം നൂറ്റാണ്ട് വരെ പിന്നെയും മലബാറുകാർ കാത്തിരിക്കേണ്ടി വന്നു. അതിനു മുൻപുള്ള മലബാറിലെ യാത്രകൾ എങ്ങനെയായിരുന്നു? മലബാറിലെ ഗതാഗത സംവിധാനങ്ങൾ ആദ്യകാലങ്ങളിൽ വികസിച്ചത് എങ്ങനെയാണ്? കോഴിക്കോട് ഒരാധുനിക നഗരമായി വളർന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ നിരീക്ഷണങ്ങൾ.
1: 1859 തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഈ ചരക്കുകൾ വരുന്നുണ്ട്. തലശ്ശേരി അന്ന് ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു. ധാരാളം ചരക്ക് ഗതാഗതം നടന്നിരുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പം അവിടെ നിന്ന് കോഴിക്കോട് അങ്ങാടിയിലേക്കുള്ള ചരക്കും അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങാടിയിൽ നിന്നും തലശ്ശേരിക്ക് തിരിച്ചുമുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്നതിൽ ഈ കാളവണ്ടിയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ന് ഒരു കാളവണ്ടിയുടെ വാടക എന്ന് പറയുന്നത് 10 മൈല് ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതിന് 1 റുപ്പിക 4 അണ ആണ് അന്ന് ഈടാക്കിയിരുന്നത്. അപ്പം ഇങ്ങനെ നഗരത്തിനെ ബന്ധിപ്പിക്കുന്നതിന് ഉള്ള പല മാർഗങ്ങളും അതേസമയം വരുമാന സ്രോതസ്സുകളും ഇതുവഴി ഉണ്ടാക്കിയിരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ വീതികൾ ഇത്രത്തോളം വരുന്നതിനനുസരിച്ചിട്ട് ട്രെയിൻ ഗതാഗതം മാതിരിയല്ലല്ലോ റോഡ് വഴിയുള്ള ഗതാഗതം. റെസ്റ്റ് ഹൗസസ് എന്ന് പറയുന്ന സത്രങ്ങളുടെ വരവ് നമുക്ക് നിറയെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റോഡുകളിലൊക്കെ തന്നെ സത്രങ്ങളുണ്ടായിരുന്നതാണ് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ വരുന്ന ഒരാൾക്ക് 20-കൾക്ക് ശേഷം ഇപ്പം നടന്നു വരുന്ന ഒരാൾക്ക് ഒരു സത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഞ്ചരിച്ച് വരുന്ന ഒരാൾക്ക് സത്രത്തിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമാണെങ്കിൽ അന്ന് 1 രൂപയാണ് അന്ന് ഒരു ഫുൾ ഡേക്ക് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ 1 രൂപ 8 അണ ആയിരുന്നു അന്ന് ഈടാക്കിയിരുന്നത്. അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻസിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇപ്പോൾ റവന്യൂ പരമായിട്ട് എന്തിനെങ്കിലും സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇതിൽ ഇളവ് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇളവിനെ കുറിച്ചിട്ട് ഉള്ള ധാരാളം രേഖകൾ നമുക്ക് ഈ PWD റെക്കോർഡ്സിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും.
0: പൊതുവെ മലബാറുകാർ അധികം യാത്ര ചെയ്തിരുന്നില്ല. എന്നാൽ ഭരണാധികാരികളായ ബ്രിട്ടീഷുകാർക്ക് യാത്രകൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. പല്ലക്കുകളിലും മഞ്ചലുകളിലുമായിരുന്നു ഇക്കൂട്ടരുടെ യാത്ര. പല്ലക്കുകൾ പൊതുവെ ധനാഢ്യരുടെ യാത്രാവാഹനമായിരുന്നു. മഞ്ചലുകളാകട്ടെ കുറേ കൂടി ജനകീയമായൊരു വാഹനവും. പല്ലക്കും മഞ്ചലും ചുമന്നിരുന്നത് അമാലന്മാർ എന്ന് മലയാളത്തിലും ബെയറേഴ്സ് എന്ന് ആംഗലേയത്തിലും വിളിച്ചു വന്നിരുന്ന ഒരു കൂട്ടരായിരുന്നു. പല്ലക്കുകളേക്കാൾ കനം കുറവുള്ളതും വില കുറവുള്ളതും മഞ്ചലുകൾക്കായിരുന്നതിനാൽ അമാലന്മാരും മഞ്ചലുകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. സർക്കാർ ബെയറർമാരും സ്വകാര്യ ബെയറർമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കൂട്ടരെ സ്ഥിരമായി ലഭിക്കുക സാധ്യമായിരുന്നില്ല. ഇക്കൂട്ടരെ യാത്രക്കാർ സംഘടിപ്പിക്കേണ്ടതായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെത്തുന്ന യൂറോപ്യന്മാരായ യാത്രക്കാർ യാത്രയുടെ പൂർണ്ണ വിവരവും ഇടത്താവളങ്ങളുടെ വിവരവും കലക്ടർമാരെ മുൻകൂട്ടി അറിയിക്കണമായിരുന്നു. മലബാറിലെ അമാലന്മാരെക്കാൾ മദ്രാസിൽ നിന്നുള്ള അമാലന്മാരെയാണ് മലബാർ കലക്ടർ തോംസൺ ഇഷ്ടപ്പെട്ടിരുന്നത്. 1839 ഏപ്രിൽ 1 അദ്ദേഹം മിലിറ്ററി സൂപ്രണ്ടിന് എഴുതിയ ഒരെഴുത്ത് തന്നെ ഉദാഹരണം. താങ്കൾ കണ്ണൂരിൽ നിന്ന് വേഗം കോഴിക്കോട്ടെത്തുക, എന്നിട്ട് തലശ്ശേരിയിലെ അമാലന്മാരെ ഇവിടെ വെച്ച് പറഞ്ഞുവിടുക. ഇവിടെ നിന്ന് മദ്രാസ് അമാലന്മാരോടൊപ്പം കോയമ്പത്തൂർക്ക് പൊയ്ക്കോളൂ. തലശ്ശേരി അമാലന്മാരെക്കാൾ മിടുക്കർ മദ്രാസ് അമാലന്മാരാണ്. അവർ കഴിവുള്ളവരും വിശ്വസ്തരുമാണ്. കൂർഗിലെ സൂപ്രണ്ടിനോട് മലബാർ കലക്ടർ അവിടെ ലഭ്യമാകുന്ന അമാലന്മാരെക്കുറിച്ച് ഇതേ വർഷം തന്നെ ഒരന്വേഷണം നടത്തുന്നുണ്ട്. താങ്കൾ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരുന്ന യാത്രക്കാർക്ക് വേണ്ടി ഏതൊക്കെ ഇടത്താവളങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? എത്ര അമാലന്മാരെയാണ് സാധാരണയായി ഉപയോഗിക്കാറ്? എന്താണ് അവരുടെ കൂലി? യാത്രക്കാർ എത്ര ദിവസം മുൻകൂട്ടി യാത്രയുടെ വിവരം തരണം? ഇതൊക്കെയാണ് കത്തിലുള്ള ചോദ്യങ്ങൾ. മറ്റൊരു കത്ത് മലബാർ കലക്ടർ ബോർഡിന് അയച്ചതാണ്. വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടെത്താൻ ഞാൻ 2 മാർഗം പറഞ്ഞുതരാം. 1, കുണ്ടാചുരം വഴി ജലമാർഗം കോഴിക്കോട്ടെത്താം. പക്ഷേ വെള്ളം കുറവായതിനാൽ മാർഗമധ്യേ തടസ്സങ്ങളുണ്ടാവാം.

ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാത്രമാണ് മലബാറിൽ റോഡ് ഗതാഗതം ആരംഭിക്കുന്നത്. തോണികൾ മാത്രം കണ്ടിരുന്ന കോഴിക്കോട്ടുകാർ ജലഗതാഗതത്തിൽ നിന്ന് റെയിൽ ഗതാഗതത്തിലേക്കാണ് ആദ്യമായി കാൽവെക്കുന്നത്. 1861 ചാലിയത്തെത്തിയ തീവണ്ടി 1888 കോഴിക്കോട്ട്

രണ്ട്, നിങ്ങൾ ചോലക്കലെത്തുക. അവിടെ സർക്കാർ അമാലന്മാർ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവർ നിങ്ങളെ കോഴിക്കോട്ടെത്തിക്കും. ഒരാളുടെ യാത്രയ്ക്ക് രണ്ടോ നാലോ അമാലന്മാർ മതിയെന്ന് ധരിക്കരുത്. യാത്രയിലുടനീളം വേണ്ട അമാലന്മാരെ ഒപ്പം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കത്തുകൂടി നോക്കാം. പാലക്കാട്ട് നിന്നും കോയമ്പത്തൂർക്ക് ഒരു ഡ്രസ്സറായ പെഡ്രോ ആന്റോണിയോ റൊസാരിയോയ്ക്ക് 12 സർക്കാർ അമാലന്മാരെ അയച്ചു കൊടുത്തതിൻ്റെ ബില്ല് ഇതോടൊപ്പം അയക്കുന്നു. അമാലന്മാരുടെ ചാർജ് 8 റുപ്പിക 4 അണ. 2 പന്തങ്ങൾക്കായി 2.5. സേർ എണ്ണയ്ക്ക് 3 അണ. 2 പന്തത്തിന് മാത്രമായി ചെലവ് 1 അണ 2 രൂപ. 1839 നവംബർ 28 മലബാർ കലക്ടർ ഈ കത്ത് എഴുതിയതായി കാണുന്നത്. സർക്കാർ അമാലന്മാർ ശമ്പള വർധനയ്ക്കായി ഒരു പണിമുടക്ക് നടത്തിയതായും കാണാം. അവർ ഒരാൾക്ക് മാസം 1 20 രൂപ തോതിൽ ശമ്പളം കിട്ടണമെന്ന ആവശ്യമുന്നയിച്ചു. മാനന്തവാടിയിലെ അമാലന്മാരായിരുന്നു ഈ പണിമുടക്ക് നടത്തിയത്. തുടർന്ന് പ്രകോപിതരായ മദ്രാസ് സർക്കാർ മാനന്തവാടിയിലെ അമാലന്മാർക്ക് വിലക്ക് കൽപ്പിക്കുകയും തലശ്ശേരിയിലെ അമാലന്മാരെ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെതിരെ മലബാർ കലക്ടർ ചീഫ് സെക്രട്ടറിയായ ഷാമിയാറിനെഴുതിയ കത്ത് ഇങ്ങനെയാണ്. ഓരോ അമാലന്മാർക്കും മാസത്തിൽ 1 രൂപ തോതിൽ കൊടുത്തില്ലെങ്കിൽ വയനാട്ടിൽ നിലനിൽക്കുകയില്ല എന്ന മാനന്തവാടി അമാലന്മാരുടെ ഭീഷണിയെ തുടർന്ന് നാം തലശ്ശേരിയിൽ നിന്നും അമാലന്മാരെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ഇത് പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. തലശ്ശേരിയിലെ അമാലന്മാർക്ക് വയനാട്ടിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കുകയില്ല. മൈസൂരിൽ നിന്നും വരുന്ന യാത്രക്കാർ ആദ്യമായി എത്തുന്നത് വയനാട്ടിലെ ബാവലിയിലാണ്. ബാവലിയിലെ കാടുകൾ വളരെ വന്യവും ഇവിടുത്തെ കാലാവസ്ഥ തികച്ചും അസുഖകരവുമാണ്. ഇവിടെ തങ്ങുന്ന യാത്രക്കാർ ബാവലിയിലെ കുപ്രസിദ്ധി നേടിയ പനിയിൽ നിന്ന് എൻ്റെ അറിവിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. മറച്ചുകെട്ടില്ലാത്ത ഒരു ഷെഡ് മാത്രമാണ് നാം ഇവിടെ യാത്രക്കാർക്കായി പണിതിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മൈസൂരിൽ നിന്നും എത്തുന്ന യാത്രക്കാർ ഇപ്പോൾ തരുന്നതുപോലെ 10 ദിവസത്തെ നോട്ടീസ് മതിയാകില്ല. കൂർഗ് വഴിയുള്ള ഗതാഗതം ശരിപ്പെട്ടാൽ വേണമെങ്കിൽ നമുക്ക് ഈ ബാവലി വഴിയുള്ള ഗതാഗതം ഒഴിവാക്കാമായിരുന്നു. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് മാനന്തവാടി അമാലന്മാർ തന്നെയാണ് പറ്റിയത്. ആയതിനാൽ അവർക്ക് മാസം 1 രൂപ വെച്ച് തന്നെ കൊടുക്കുക. 1839 ജൂലൈ 22 ഈ കത്തെഴുതിയതായി കാണുന്നത്. ഇന്നത്തെ പോലെ അങ്ങാടികളൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് യാത്രക്കാർക്കായി ചന്തകൾ തുറക്കുവാൻ കൽപ്പനയിട്ടിരുന്നതായി കാണുന്നു. 1839 സെപ്റ്റംബർ 5 മലബാറിലെയും കാനറയിലെയും ഓഫീസർ കമാൻഡിന് മലബാർ കലക്ടർ അയച്ച എഴുത്തിങ്ങനെയാണ്. വയനാട് മുതൽ കണ്ണൂർ വരെയുള്ള വഴികളിലെ ഇടത്താവളങ്ങളിൽ ചന്തകൾ ഇനി പറയുന്ന രീതിയിൽ മാസത്തിൽ 2 ദിവസമെന്ന മട്ടിൽ തുറക്കുവാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഇത് യാത്രക്കാരുടെയും പട്ടാളക്കാരുടെയും ആവശ്യത്തിലേക്കാണ്. ഇനി പറയുന്ന ദിവസങ്ങളിലാണ് ചന്തകൾ പ്രവർത്തിക്കുക. മാനന്തവാടി തിങ്കൾ, കോട്ടപ്പറമ്പ് വ്യാഴം, കണ്ണൂർ ശനി, വളപട്ടണം വെള്ളി. നാട്ടുകാർ യാത്രക്കാർക്കോ പട്ടാളക്കാർക്കോ പാനീയങ്ങൾ വിൽക്കരുതെന്ന നിയമമുണ്ടായിരുന്നു. കോളറയെന്ന മഹാമാരിയെ പേടിച്ചിട്ടാണ് ഇത്തരമൊരു നിയമമിറക്കിയതായി കാണുന്നത്. 1841 മലബാർ കലക്ടറായിരുന്ന കനോലി മിലിറ്ററി ആസ്ഥാനത്തേക്ക് എഴുതിയ കത്ത് ഇങ്ങനെയാണ്. പട്ടാളക്കാർക്ക് കാപ്പി എന്ന് വിളിക്കുന്ന ഒരു പാനീയം വിൽക്കാൻ ശ്രമിച്ച 2 നാട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനിമേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. മറ്റൊരെഴുത്ത് ഇങ്ങനെ. എലത്തൂർ പുഴയുടെ തീരത്ത് 2 ഭരണികളിൽ സ്ഥിരമായി വെള്ളം നിറച്ചു വയ്ക്കുവാൻ ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. താങ്കളെ കൊണ്ടുവരുന്ന അമാലന്മാർക്ക് ഈ സ്ഥലം അറിയാം. വഴിയോരങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തിരുന്നതായി നമുക്ക് ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാം. റോഡ് ഗതാഗതത്തിന് മുൻപുള്ള കാലത്ത് യാത്രയ്ക്കായി അമാലന്മാരുടെ സഹായത്തോടെ മഞ്ചൽ യാത്ര നടത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് രചിച്ച കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിൻ്റെ കഥ.

0: ആരോഗ്യം അമൂല്യം.
1: ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്മിത പി എസ്.
2: നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുകയാണ്. എല്ലാ വർഷവും മെയ് 12 ഈ ദിനം ആചരിക്കുന്നത്. ആധുനിക നഴ്സിംഗിന്റെ ശില്പിയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനാചരണം. അന്താരാഷ്ട്ര നഴ്സസ് ദിനം നഴ്സിംഗ് രംഗത്തിന്റെ മഹത്തായ സംഭാവനകളെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. നഴ്സിംഗ് ഒരു ജോലി മാത്രമല്ല, അത് കരുണയും സഹാനുഭൂതിയും ഉത്തരവാദിത്വവും ചേർന്ന ഒരു മഹത്തായ സേവനമാണ്. രോഗിയുടെ വേദന മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുകയും ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നവരാണ് നഴ്സുമാർ. ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല, പ്രത്യാശയും ധൈര്യവും നൽകുന്നതും നഴ്സിന്റെ കടമയാണ്. കോവിഡ് മഹാമാരിക്കാലത്ത് ലോകം മുഴുവൻ നഴ്സുമാരുടെ യഥാർത്ഥ സേവന മനോഭാവം കണ്ടറിഞ്ഞവരാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മനുഷ്യരെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ നഴ്സുമാർ സമൂഹത്തിന്റെ യഥാർത്ഥ നായകരായി മാറി. ആ കാലഘട്ടം നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. 2026 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം നഴ്സുമാരുടെ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈഫ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി. ശക്തിപ്പെടുത്തപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു. ഒരു നഴ്സ് ആത്മവിശ്വാസത്തോടെയും സുരക്ഷിതമായ ജോലി സാഹചര്യത്തോടെയും മതിയായ അംഗീകാരത്തോടെയും പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണം നേരിട്ട് രോഗികൾക്കും സമൂഹത്തിനും ലഭിക്കുന്നു. ലോകമെമ്പാടും ആരോഗ്യരംഗം നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ ചിലതാണ് വർദ്ധിച്ചുവരുന്ന രോഗഭാരം, വയോജനസംഖ്യയുടെ വർദ്ധന, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മഹാമാരികൾ, ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് എന്നിവ. ഇത്തരം സാഹചര്യങ്ങളിൽ ആരോഗ്യ സംവിധാനത്തിന്റെ അടിത്തറയായി നിലനിൽക്കുന്നത് നഴ്സുമാരാണ്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് നഴ്സസ് ഈ വർഷം എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ് എന്ന പ്രമേയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നഴ്സിംഗ് മേഖല ഇന്നും നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. ജോലി സമ്മർദ്ദം, സ്റ്റാഫിന്റെ കുറവ്, ദീർഘസമയമുള്ള ജോലി, മാനസിക ക്ഷീണം, സാമൂഹിക അംഗീകാരക്കുറവ്, തൊഴിൽ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. ഇവ പരിഹരിക്കപ്പെടാതെ ആരോഗ്യരംഗം ശക്തമാകില്ല. അതിനാൽ നഴ്സുമാരെ ശക്തിപ്പെടുത്തുക എന്നത് ഇന്നത്തെ ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുന്നു. ശക്തിപ്പെടുത്തപ്പെട്ട ഒരു നഴ്സ് എന്നത് മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും ആത്മവിശ്വാസവും സുരക്ഷിതമായ ജോലി സാഹചര്യവും നേതൃത്വ പാഠവും ഉള്ള നഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നഴ്സുമാർ ആരോഗ്യരംഗത്തെ കൂടുതൽ ഫലപ്രദവും മനുഷ്യ കേന്ദ്രീകൃതവുമാക്കുന്നു. നമ്മുടെ സമൂഹം നഴ്സുമാരെ കൂടുതൽ ആദരിക്കുകയും അവരുടെ സേവനത്തെ അംഗീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഒരു നഴ്സിനെ ശക്തിപ്പെടുത്തുക എന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല മുഴുവൻ സമൂഹത്തിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനാണ്. ഇതിനായി ആധുനിക വിദ്യാഭ്യാസ പരിശീലനം, ഗവേഷണാവസരങ്ങൾ, സാങ്കേതിക വിദ്യയിലെ പരിശീലനം, ആരോഗ്യ നയരൂപീകരണത്തിൽ പങ്കാളിത്തം, അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനങ്ങൾ, കൌൺസിലിംഗ്, വിശ്രമവും പിന്തുണയും, സമൂഹത്തിന്റെ ആദരം, ന്യായമായ ശമ്പളവും സുരക്ഷയും എന്നിവ അത്യന്താപേക്ഷിതമാണ്. ഭാവിയിലെ ആരോഗ്യരംഗത്തെ നയിക്കാൻ പോകുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. അതിനാൽ അവരിൽ കരുണയും സഹാനുഭൂതിയും നിശ്ചയദാർഢ്യവും വളർത്തണം. ശാസ്ത്രീയമായ അറിവ് വർദ്ധിപ്പിക്കണം. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുത്തണം. രോഗി കേന്ദ്രീകൃത പരിചരണം പഠിപ്പിക്കണം. നഴ്സുമാരുടെ കരുതലും സമർപ്പണവും മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യാശയാണ്. അവരെ ആദരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. ലോകത്തിലെ എല്ലാ നഴ്സുമാർക്കും ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര നഴ്സസ് ദിനാശംസകൾ നേരുന്നു.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനം, ഇതേക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്മിത പി എസ്.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.

0: സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
4: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കൊങ്കൺ റെയിൽവേയിൽ 17 ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ സ്കെയിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ നിയമനമാണ്. 17 ഒഴിവുകളുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ 1, അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ 3, അസിസ്റ്റന്റ് മാനേജർ IT 1, അസിസ്റ്റന്റ് ട്രാഫിക് മാനേജർ, ഓപ്പറേഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ 4, അസിസ്റ്റന്റ് മെറ്റീരിയൽസ് മാനേജർ 1 എന്നിങ്ങനെ വിവിധ തസ്തികകളിലായി 17 ഒഴിവുകളുണ്ട്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം തപാലിൽ അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 24. സശസ്ത്ര സീമാ ബലിൽ 404 കായിക താരങ്ങൾക്ക് അവസരം. അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാ ബലിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കായിക താരങ്ങൾക്കുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. 404 ഒഴിവുകളുണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവുകൾ. വനിതകൾക്കും അപേക്ഷിക്കാം. ആർച്ചറി 14, അത്ലറ്റിക്സ് 42, അക്വാറ്റിക്സ് 14, ബോക്സിംഗ് 18, ബാസ്കറ്റ്ബോൾ 21, ബാഡ്മിന്റൺ 6, സൈക്ലിംഗ് 4, ഫുട്ബോൾ 22, ജിംനാസ്റ്റിക്സ് 4, ഹോക്കി 28, കരാട്ടെ 14, വെയ്റ്റ് ലിഫ്റ്റിംഗ് 13, യോഗാസന 6 എന്നിങ്ങനെ 404 അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയം തത്തുല്യം. കായിക യോഗ്യത, ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കാളിത്തം അല്ലെങ്കിൽ സീനിയർ ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലോ ഖേലോ ഇന്ത്യ വിന്റർ പാരാ ഗെയിംസുകളിലോ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മേളയിലോ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി മേളയിലോ മെഡൽ നേട്ടം. അപേക്ഷാ ഫീസ്: വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://recruitment.ssb.gov.in എന്ന വെബ്സൈറ്റ് കാണുക. ഗുരുവായൂർ ദേവസ്വത്തിൽ 30 വാച്ച്മാൻ, ലേഡി സെക്യൂരിറ്റി ഒഴിവ്. ഗുരുവായൂർ ദേവസ്വത്തിൽ സോപാനം വാച്ച്മാൻ, ലേഡി സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുകളുണ്ട്. July 1 മുതൽ December 31 വരെ 6 മാസത്തേക്കാണ് നിയമനം. അപേക്ഷ: നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് May 23 വൈകിട്ട് 5 മണി വരെ പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കും. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ജാതി തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷിപ്പെടുത്തിയ പകർപ്പുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 6801101 എന്ന വിലാസത്തിൽ തപാലിലോ അയക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 1. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
8: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ May 15 വൈകുന്നേരം 5 PM പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8 5 4 7 6 3 0 1 3

0: 1 9. മറ്റൊരു നമ്പർ 9 4 9 5 6 7 5 5 9 5. അസാപ്പിൻ്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9 4 9 5 9 9 9 6 6 9. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശാദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 15. താൽപ്പര്യമുള്ള അംഗങ്ങൾ മെയ് 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ 1 വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ മെയ് 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 04 8 4 2 4 2 2 2 7 5.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം. സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം.

0: മെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൗകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
0: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൗപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച 3 AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിൻഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.

0: ട് എലപ്പള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3 സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
1: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore, and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൗത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേന മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3 തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: 1968 അരങ്ങിലെത്തിയ രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി S. ജാനകി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ഫാദർ ഫോസ്റ്റീൻ കപൂച്ചിൻ. സംഗീതം കുമരകം രാജപ്പൻ.

0: നിങ്ങൾ കേട്ടത് രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: അതൊരു സത്യമാണ്, ചെകുത്താനെ സേവിക്കുന്നവരുടെ രണ്ടാം തലമുറ സാത്താനായി മാറും. മടക്കയാത്രയിൽ ബാബുക്കുട്ടി സ്രാങ്ക് പറഞ്ഞു, മകൻ സേവിയെ കല്യാണം കഴിപ്പിക്കാതെ അച്ചമ്പട്ടം പഠിപ്പിക്കാനായിട്ട് അന്നംകുട്ടിത്താത്തി അയച്ചത് അതുകൊണ്ടല്ലേ. എന്നിട്ടും സേവിയർ കർമ്മലിയെ കല്യാണം കഴിച്ചല്ലോ, അവർക്കൊരു കുട്ടിയുമുണ്ടായി. നമ്മൾ ആസൂത്രണം ചെയ്യണ പോലെ ജീവിതം പോകൂല്ല സ്രാങ്കേ, എല്ലാ ജീവിതത്തിനും അതിൻ്റേതായ വഴികളുണ്ട്. ബാവുക്കുട്ടി കുണ്ണിച്ചെക്കൻ്റെ മറുപടി അത്ര രസിച്ചില്ല. എന്നിട്ട് ആ ചെക്കൻ എന്താണ് പറ്റിയതെന്ന് തിരക്കിയ. പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് നിൽക്കുമ്പോൾ ഉരുണ്ടു വീണ് ചത്തു. ചത്തില്ല, ചാകാണ്ടും ജീവിക്കാണ്ടും കിടന്നു പിന്നെയും കുറേ കാലം. അതെ അതെ, ആ ചെക്കനാണ് ഈ ദുരന്തത്തിനൊക്കെ കാരണം. ബാവുക്കുട്ടി സ്രാങ്കിൻ്റെ വാക്കുകളിൽ പേടിയുണ്ടായിരുന്നു. രാത്രി മദ്യപാനത്തിനിടയിൽ കറുപ്പൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലേഖനം പോലെയുള്ള ഒരു നെടുങ്കൻ വാചകത്തിന് തുടക്കമിട്ടു. പണ്ട് സായിപ്പ് നമ്മളെ അടിമകളാക്കിയപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടതെന്താണെന്നറിയോ? നിങ്ങ ഞങ്ങളെ അടക്കി ഭരിച്ചു, പക്ഷേങ്കിലും ഞങ്ങളുടെ മതത്തെയും ജാതിയെയും ദൈവങ്ങളെയും പാരമ്പര്യത്തെയും തൊട്ടുപോരെന്നാണ്. കാരണമെന്താണെന്നറിയോ? അത് മൊത്തം നാറിയ ജാതിവ്യവസ്ഥയിൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയായിരുന്നില്ലേ? എന്നാലല്ലേ മേലാളൻ്റെയും മുന്തിയ ജാതിക്കാരുടെയും തീട്ടം വാരാനോ അടിയാളപ്പണി ചെയ്യാനോ ആളെ കിട്ടു. സായിപ്പം ആയിരിക്കും അത് ബോധിച്ചു. അങ്ങനെ ആ പാരമ്പര്യത്തേൽ അവർ തൊട്ടില്ല. യുക്തിയും വേണ്ട, ശാസ്ത്രവും വേണ്ട, ഭാവന മതി. ജാതി പ്രമാണമാക്കിയ പുരാണം മതി. അറിവ് താഴേക്കൊഴുകാനേ പാടില്ല. അതായിരുന്നു ഏർപ്പാട്.

0: അതുകൊണ്ട് ഉണ്ണിച്ചക്കൻ സാറേ, ഇത് നിർത്ത്. നിങ്ങൾ ഈ ചീള് കേസ് തെളിയിക്കാനായിട്ട് മിത്തുകളെയും പുരാണങ്ങളെയും ഒക്കെ കൂട്ടുപിടിക്കണത് തന്നെ ശരിയല്ലെന്ന എൻ്റെ ഒരു ഇത്. മിത്തുകൾ നുണയാണെന്നാണോ പറയുന്നത്? പണ്ട് ജീവിച്ച മനുഷ്യൻ്റെ ജീവിതം തന്നെയാണത്. ഇച്ചിരി അലങ്കാരത്തിൽ പറയണമെന്ന് മാത്രം. ഇതൊക്കെ ഇല്ലാണ്ടായ പിന്നെ തീർന്നില്ലേ ജീവിതം? നമ്മുടെ ജീവിതത്തിൻ്റെ പാതിയും ഭാവനയല്ലേ കറുപ്പൻ മാഷേ? കഥയില്ലേ പിന്നെ മനുഷ്യനുണ്ടോ? കറുപ്പൻ പിണങ്ങി ഇറങ്ങിപ്പോയി. കറുപ്പൻ്റെ യുക്തിപ്രസരമേറ്റ് ക്ഷീണിതരായ ബാവുക്കുട്ടി സ്രാങ്കും ഉണ്ണിച്ചക്കനും ശേഷിച്ച കുപ്പികൾ ഉരിയാട്ടമില്ലാതെ കാലിയാക്കി. രാത്രി ഉറക്കത്തിനിടയിൽ ഉണ്ണിച്ചക്കൻ്റെ മുറിയിലേക്ക് അന്നംകുട്ടിത്താത്തി സംസാരിച്ചുകൊണ്ട് കയറി വന്നു. അവർ അച്ചമ്പിയുടെ വീടിൻ്റെ അടുക്കളയിലാണെന്നതുപോലെ പെരുമാറിക്കൊണ്ടേയിരുന്നു. സേവിനോട് പലവട്ടം കാലുപിടിച്ച് താണ് വീണ് അപേക്ഷിച്ചതാണ്. എന്നിട്ടോ അവൻ കേട്ടില്ല. സെമിനാരിയിന്ന് വായുവലിച്ച് കിടക്കുന്ന അപ്പനെ കാണാൻ വന്ന നേരത്ത് അവൻ ആ കാർമലീനെ കെട്ടി. അവിടെയാണ് കുഴപ്പമെല്ലാം ഉണ്ടായത്. പിറ്റേക്കൊല്ലം കാർമലി ആ ചെയ്ത്താനെ പെറ്റ്. അങ്ങനെയൊന്നും പറയാതെ അന്നംകുട്ടി താത്തി, ആ കുഞ്ഞ് നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ? പേരക്കടാവ് പിശാചായിരുന്നു. അവൻ്റെ തലയിൽ മാമോദീസ വെള്ളം വീണിട്ടില്ല. ആ ദിവസമാണ് അവൻ പ്ലമനയുടെയും പിന്നെ എൻ്റെയും പ്രാണനെടുത്തത്. എന്നിട്ട് അവന് വല്ല ഈടുമുണ്ടായ? പള്ളി വെച്ച് തന്നെ പണിതീർന്നില്ലേ? അടുത്ത നിമിഷം തലയിൽ ഭാരമേറിയ ഒരു വസ്തു വന്ന് പതിച്ചതുപോലെ അന്നംകുട്ടിത്താത്തി ഉരുണ്ടുപിടഞ്ഞ് താഴേക്ക് വീണില്ലെന്നായി.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ശ്രീബുദ്ധന്റെ ജീവിതം മലയാള സിനിമയിൽ അത്യപൂർവമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളു. എന്നാൽ കരുണ എന്ന സിനിമയിൽ ബുദ്ധസ്തുതിയായി ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യേശുദാസ് പാടിയ ഈ ഗാനം ഒരുക്കിയത് ONV കുറുപ്പ് ദേവരാജൻ ടീം.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഈ ഗാനം വസന്തഗീതങ്ങൾ എന്ന ലളിതഗാന സമാഹാരത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയതാണ്. ഇത് ധർമ്മവതി എന്ന രാഗത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ധർമ്മവതിയില് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കാകളി നിഷാദം എന്നിവയാണ് ഉള്ളത്. സ്വരങ്ങളുടെ കാര്യത്തിൽ കല്യാണി രാഗവുമായി ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. കല്യാണിയിൽ അന്തരഗാന്ധാരമാണെങ്കിൽ ധർമ്മവതിയിൽ അത് സാധാരണ ഗാന്ധാരമാകുന്നു. എന്നാൽ രാഗത്തിൻ്റെ ഭാവം വളരെ ഡിഫറൻ്റായി മാറിയിരിക്കുകയാണ്.
1: സരിഗമപ
0: അതിൽ നിന്നും
1: സരിഗമപയിലേക്ക്
0: വരുമ്പോൾ ഒരു സാമ്യവുമില്ലാത്ത അത്രയധികം ദൂരത്തിൽ ഈ രണ്ട് രാഗങ്ങളും എത്തിച്ചേരുന്നു. ധർമ്മവതി രാഗത്തിൽ കൃതികളും അല്പം കുറവാണ്, അതുപോലെ പോപ്പുലറായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളും അല്പം കുറവാണ്. എ ആർ റഹ്മാൻ്റെ ആദ്യകാല ഗാനങ്ങളിൽപ്പെട്ട ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനമാണ്

ധർമ്മവതി രാഗത്തിന്റെ ഒരു വശ്യത കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രാഗം തിരഞ്ഞെടുത്തു. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ താളമാണ്. തവില് പോലെ തമിഴ്നാട്ടിൽ ലഭ്യമായ നാടൻ താളവാദ്യങ്ങൾക്കൊപ്പം അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും മോഡേണായിട്ടുള്ള റിതം മെഷീൻസും കൂടി ഫ്യൂസ് ചെയ്താണ് അദ്ദേഹം ഇതിൻ്റെ താളം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെന്തിനേക്കാളും ഇതിൻ്റെ അട്രാക്ഷൻ ഈ താളക്രമം തന്നെയാണ് എന്ന് പറയാതെ വയ്യ.

0: കൃഷിദീപം.
1: തെങ്ങിനെ ബാധിക്കുന്ന ഒരു കുമിളി രോഗമാണ് തഞ്ചാവൂർ വാട്ടം. തുടക്കത്തിൽ തെങ്ങിന്റെ വേരുകൾ ഉണങ്ങുന്നതായും തുടർന്ന് അടിഭാഗം പൊളിഞ്ഞുപോകുന്നതായും കാണുന്നതാണ് ഇതിന്റെ ലക്ഷണം. തെങ്ങിന്റെ പുറന്തടിയിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള ദ്രാവകം ഒഴുകി വരുന്നതും കാണാം. പിന്നീട് പതിയെ ഓലകൾ വാടിത്തൂങ്ങി നിൽക്കുകയും തേങ്ങ കൊഴിയുകയും ചെയ്യുന്നു. ഈ ലക്ഷണങ്ങൾ കണ്ടയുടനെ തന്നെ നിയന്ത്രണ നടപടികൾ എടുത്തില്ലെങ്കിൽ തെങ്ങ് പൂർണ്ണമായും നശിച്ചുപോകും. ഗാനോഡർമ എന്ന കുമിളുകളാണ് രോഗകാരി. ഇതിനെ ചെറുക്കുന്നതിന് സംയോജിത നിയന്ത്രണ മാർഗങ്ങളാണ് ഫലപ്രദം. രോഗമുള്ള തെങ്ങുകളിൽ രാസവളപ്രയോഗം ക്രമേണ കുറച്ചുകൊണ്ടുവരണം. തെങ്ങുകൾക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ട ജൈവവളം, അതായത് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും 15 കിലോ വീതം നൽകണം. കൂടാതെ ട്രൈക്കോഡർമ ദ്രാവക രൂപത്തിലുള്ളത് 5 മില്ലിലിറ്റർ വെള്ളം എന്ന തോതിലെടുത്ത് ലായനി 5 ലിറ്റർ വീതം ഉപയോഗിച്ച് തടി കുതിർക്കണം. തെങ്ങിൽ ചുവന്ന നിറത്തിൽ ദ്രാവകം ഒഴുകുന്ന ഭാഗം ചെത്തിക്കളഞ്ഞ് അവിടെ ട്രൈക്കോഡർമ, അതായത് ദ്രാവക രൂപത്തിലുള്ള ട്രൈക്കോഡർമ ബ്രഷ് ചെയ്തു കൊടുക്കുന്നതും നല്ലതാണ്. ഇതുകൊണ്ടും രോഗം മാറിയില്ലെങ്കിൽ രാസകുമിൾനാശിനികൾ പ്രയോഗിക്കേണ്ടതായി വരും. അതിനായി ഹെക്സാകോണാസോൾ എന്ന കുമിൾനാശിനി കൃഷി വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗം ബാധിച്ച തെങ്ങിലെ ഭാഗങ്ങൾ ചെത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കൊണ്ട് ആരോഗ്യമുള്ള തെങ്ങുകളിൽ വെട്ടുകയോ ചെത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ രോഗം പകരാനിടയാകും.

0: കൃഷിദീപം. അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
3: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിന് വേണ്ടി പി. ജയചന്ദ്രൻ പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, സംഗീതം ജോൺസൺ.

0: തുടർന്ന് നേരം, ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആനന്ദം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച് സംഗീതരംഗത്ത് കൂടുതൽ സജീവമായി. 2016 റിലീസായ ആനന്ദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സച്ചിൻ ഗാനരചനയിലേക്കും സംഗീത സംവിധാന രംഗത്തേക്കും കടക്കുന്നത്. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സച്ചിൻ വാര്യർ.
1: ആദ്യം പാടിയ പാട്ട്, ആദ്യം കേട്ടിഷ്ടപ്പെട്ട പാട്ട്?
2: കേട്ടിഷ്ടപ്പെട്ടത് ഡെഫിനറ്റ്ലി എന്റെ മെമ്മറിയിലെ ഏറെ പ്രോബ്ലി ചിക്ക് ബുക്ക് റൈലേക്കായിരിക്കും എന്റെ ഓർമ്മയിൽ. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആ സമയത്ത് ആ പാട്ട് എനിക്ക് പ്രാന്തമായിട്ട് ഞാൻ

0: തന്നെ ടേപ്പ് റെക്കോർഡർ കൊണ്ട് റൂമിൽ പോയിട്ട് കാസറ്റിൽ പാട്ടിട്ട് റൂം അടച്ച് ചെയ്യാൻ ഫുൾ ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ എ റഹ്മാന്റെ മ്യൂസിക് ആ സമയത്ത് ഏർലി 90s, ഞാൻ 89 ജനിച്ചത്, അപ്പോൾ എ റഹ്മാൻ വന്നപ്പോൾ ഐ വാസ് 3 or 4 years ഉള്ള, അപ്പോൾ ഫുൾ അതിന്റെ ഒരു ഫുൾ ഫോഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു ഹോൾ വേവ്, ആ ഒരു പുതിയ വേവ് എനിക്ക് ഐ കുഡ് ഫീൽ ദാറ്റ് ഹാപ്പനിങ് ലൈക്ക് ആസ് എ കിഡ്. ഞാൻ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ ഒരു ആ സമയത്ത് കേട്ട മ്യൂസിക് ഫുൾ ഇതാണ് ലൈക്ക് ഒരു ഒരു പുതിയ സാധനം. അപ്പൊ നമ്മുടെ എന്റെ കസിൻസും കുറച്ച് എൽഡർ ആയിട്ടുള്ള കസിൻസും അങ്കിൾസും ഒക്കെ അവർക്ക് ഇപ്പൊ ഇത് കാസറ്റ്സ് ഒക്കെ മേടിക്കാനുള്ള ഒരു പൈസയും ഒക്കെ ഉള്ള ആൾക്കാർ, ഐ എം സീയിങ് ദം ലൈക്ക് ഒരു പുതിയ കാസറ്റ് ഇറങ്ങുമ്പോൾ ഓടിപ്പോയി മേടിച്ച് കേൾക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഐ എം സീയിങ് ദ റെവല്യൂഷൻ ഹാപ്പനിങ് ഇൻ ടേംസ് ഓഫ് സൗണ്ട്. എന്റെ ഒരു അങ്കിളൊക്കെ എപ്പോഴും ഏത് പുതിയ കാസറ്റ് ഇറങ്ങിയ ജീൻസ് ആ സമയത്ത് കാതലൻ ജെന്റിൽമാൻ ഇങ്ങനത്തെ എല്ലാത്തിന്റെയും കാസറ്റ്സ് എപ്പോഴും വീട്ടിലെത്തും, ഇറങ്ങി അന്ന് തന്നെ എത്തും. കേട്ട് ഇഷ്ടപ്പെട്ടത് ഏർലിയസ്റ്റ് മെമ്മറി എ റഹ്മാൻസ് മ്യൂസിക് തന്നെയാണ്. പാടി പഠിച്ചതിന്റെ ഫസ്റ്റ് മെമ്മറി ഒരു കിഷോർ കുമാറിന്റെ ഒരു ഒരു പാട്ടാണ്, മുസാഫിർ ഹുയാറോ എന്നുള്ള പാട്ടാണ് അമ്മ എന്നെ പഠിപ്പിച്ചിട്ട് സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ ഓർമ്മയുള്ളത്. ഓഫ്കോഴ്സ് ഈ ലൈറ്റ് മ്യൂസിക് അങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ വേറെയും പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഫോർ ഫൺ ജസ്റ്റ് ടു എൻജോയ് ഈ പാട്ടാണ് എന്റെ മെമ്മറി, മുസാഫിർ ഹുയാറോ എന്നുള്ള പാട്ട്.
1: ഇപ്പം പുതിയതായി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോണർ ഉണ്ടോ?
0: R&B കുറച്ചൊക്കെ, റിതം ആൻഡ് ബ്ലൂസ് എന്ന് പറയുന്ന R&B ആൻഡ് സോൾ ആണ് കുറച്ചധികം കേൾക്കുന്നത്. ഹിപ് ഹോപ്പ് ഇങ്ങനെ കുറച്ച് കേൾക്കും. ജസ്റ്റ് എന്താണ് ആ സീൻ, അഗൈൻ ഈ പറഞ്ഞാൽ അതിൻ്റെ ടെക്നോളജിയും എൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും ഹിപ് ഹോപ്പ് എന്നുള്ള ജോണറിലേക്ക് എത്താൻ അതിൻ്റെ റൂട്ട്സ് എവിടെയാന്നുള്ള ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ബിക്കോസ് അതിൻ്റെ റൂട്ട്സ് ഈ പറഞ്ഞാൽ ബ്ലൂസ് മ്യൂസിക്കിലാണ്. ഒപ്രഷൻ്റെ ഹിസ്റ്ററി അതിൻ്റെ പുറകിലുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിൾസ് അതിൻ്റെ പുറകിലുണ്ട്. ആ ഹിസ്റ്ററിയിലൂടെ വന്ന് പിന്നെ അറ്റ് ദ റൈറ്റ് ടൈം ഈ ഡ്രം മെഷീൻസും അങ്ങനത്തെ ടെക്നോളജിയും ഒക്കെ എല്ലാം കൂടി ഇൻ്റർസെക്ട് ചെയ്തിട്ടാണ് ഈ ഹിപ് ഹോപ്പ് എന്നുള്ള ജോണറിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബ്ലൂസ് ജാസ് അങ്ങനെ ഒരു മ്യൂസിക്കലി പ്രോഗ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ ടെക്നോളജിയും കൂടെ വന്ന് ഈ ഡ്രം സിന്തസൈസേഴ്സും ഒക്കെ വന്ന് അതെല്ലാം കൂടെ ഇങ്ങനെ ഒരു പോയിന്റ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പുതിയ സാധനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഐ എം വെരി ഫാസിനേറ്റ്. പിന്നെ ഹിപ് ഹോപ്പ് അതിൻ്റെ ഒരു റെബലിയൻ എന്നുള്ളൊരു ഒരു നേച്ചറും ഇപ്പോൾ കൺവെൻഷൻസിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം, അതൊക്കെ ഐ എം ലൈക്ക് വെരി ഫാസിനേറ്റഡ്.
1: മ്യൂസിക്കൽ ആന്ത്രോപോളജി, ഡാൻസ് ആന്ത്രോപോളജി ഒക്കെ ഇപ്പം വലിയ രീതിയിൽ ആളുകളുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ?
0: അക്രോസ് കൾച്ചേഴ്സ് എങ്ങനെ നമ്മളിപ്പോ ഇഫ് യു ലുക്ക് അറ്റ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഒരേ സെറ്റ് ഓഫ് നോട്ട്സിൽ എത്തിയിട്ടുണ്ട്. പെന്റടോണിക് സ്കെയിൽ എന്ന് പറയുന്ന സാധനം, നമ്മള് ഇവിടെ മോഹനം എന്ന് പറയുന്ന മോഹനം രാഗം പെന്റടോണിക് സ്കെയിൽ ഏഷ്യൻ ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മ്യൂസിക്കിലും ഉണ്ട്, ഇപ്പൊ ചൈനീസ് മ്യൂസിക്കിലോ ജാപ്പനീസ് മ്യൂസിക്കിലൊക്കെ ഈ 5-tone പരിപാടി എല്ലാ കൾച്ചേഴ്സിലും ഇത് എത്തിയിട്ടുണ്ട്, ഈ 5-tone സംഭവത്തിലേക്ക്. അതുപോലെ തന്നെ ഇപ്പൊ ഇഫ് യു ലുക്ക് അറ്റ് ഡിവൈഡിങ് ആൻ ഒക്ടേവ് ഇൻ ടു 12 notes, അതും അക്രോസ് കൾച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇപ്പൊ ദേവ് ഗോൺ 1 step ഫെർദർ, ഇപ്പം അറബിക് മ്യൂസിക്കിലൊക്കെ 24-tone മ്യൂസിക് ആണ്. ഇപ്പൊ നമ്മുടെ ഗമക പരിപാടികളൊക്കെ ബിറ്റ്വീൻ നോട്ട്സ് ഉള്ള വാല്യൂസും അതിനകത്തുണ്ട്. വെസ്റ്റേൺ കറക്റ്റ് 12 notesലേക്ക് ഫിക്സ് ചെയ്തപ്പം അതിന്റെ ഇടയിലുള്ള വാല്യൂസും കൂടെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അക്രോസ് കൾച്ചേഴ്സ് ദർ ആർ മെനി സിമിലാരിറ്റീസ് ബിക്കോസ് റിതമിന്റെ കാര്യത്തിലും ഒക്കെ വൈസ് 4 default, ഈ 4 കണക്ക് എല്ലാ കൾച്ചേഴ്സിലും നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് എത്തി ചേർന്നിട്ടുണ്ട്. ഒക്ടേവ് എന്നുള്ള കോൺസെപ്റ്റ്, ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബീങ്സിന് അത് ഒരു സാ പാടിയിട്ട് മുകളിലത്തെ സാ പാടി കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെയാന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കൾച്ചേഴ്സിനും ക്ലിയർ ആണ്. പക്ഷെ ആക്ച്വലി ഫ്രീക്വൻസി ഡബിൾ ആവുന്നുണ്ട്, പക്ഷെ സംഹൗ വി ആർ ഹിയറിംഗ് ഇറ്റ് ആസ് ഓൾമോസ്റ്റ് ദ സെയിം നോട്ട്. അപ്പൊ ഇതൊക്കെ ക്രോസ് കൾച്ചേഴ്സ് കുറെ കോമണാലിറ്റീസ് ഉണ്ട്, പക്ഷെ ആ ഫ്രെയിംവർക്കിനകത്ത് പല രീതിയിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ നോക്കുമ്പോൾ തന്നെ വേറെ രീതിയിലാണ് എക്സ്പ്ലോറേഷൻ വന്നിട്ടുള്ളത്. അറബിക്ക് നോക്കുമ്പോൾ വേറെ രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പം അപ്പുറത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ജാസ് അങ്ങനെ നോക്കുമ്പോൾ ഹാർമണി എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ മെലഡി ഡ്രിവൺ ആ രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ മ്യൂസിക് പോയിട്ടുള്ളത്. പുറത്ത് ക്ലാസിക്കൽ മ്യൂസിക്കും ജാസിലേക്കൊക്കെ എത്തുമ്പോൾ ഹാർമണിയുടെ അങ്ങേയറ്റമാണ് ലൈക്ക് മൾട്ടിപ്പിൾ നോട്ട്സ് കമ്മിങ് ടുഗദർ അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഐ ഫൈൻഡ് ദിസ് വെരി ഫാസിനേറ്റിംഗ്. ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ പ്രോബബ്ലി എന്റെ ആൻസർ റിതം ആയിരിക്കും ചിലപ്പോൾ ആദ്യം വന്നിട്ടുണ്ടാവുക. കാരണം റിതം ഇസ് സോ യൂണിവേഴ്സൽ, ഈ മെലഡിയെക്കാളും കൂടുതൽ റിതമാണ് യൂണിവേഴ്സൽ. ഒരു ഡിനോമിനേറ്റർ താഴെ നിൽക്കുന്നത് റിതമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പ്രോബ്ലി റിതം ആയിട്ടായിരിക്കും മ്യൂസിക് ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക.
1: പിന്നെ
0: അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു, റിപ്പീറ്റഡ് നോട്ട്സ് ചിലപ്പോൾ സെയിം വോക്കലൈസേഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ ആയിരിക്കും ഓക്കെ ഒക്ടേവ് എന്നുള്ള ഐഡിയ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന ചില നോട്ട്സ്, ചില വോയിസസ് ഒരുമിച്ച് പാടുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ആ കോമ്പിനേഷൻ. അപ്പോൾ ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ബീങ് മ്യൂസിക്കും എല്ലാ ആർട്ട്ഫോംസും ഇറ്റ്സ് അബൌട്ട് ടെല്ലിങ് എ സ്റ്റോറി. ഇപ്പോൾ ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു കുറേ കാലം മുമ്പത്തെ കേവ് മനുഷ്യന്മാർ, നമ്മളൊക്കെ ഗുഹാമനുഷ്യരായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, അപ്പുറത്ത് പോയിട്ടൊരു ഒരു ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നത് നറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ആദ്യം പെയിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ലൈക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് തന്നെ ചിലപ്പം കഥ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനാണല്ലോ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. മ്യൂസിക്കും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്, ആർട്ടും അതിനു വേണ്ടി. അപ്പം ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് സിനിമ നൗ, നമ്മളിപ്പോൾ ഒരു സിനിമാ ഹാളിനകത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഒരു കഥ പറയും.

0: കഥയല്ലേ നമ്മുടെ അടുത്ത്. ആ കഥ നമ്മൾ ഒരു ഒരു പറ്റ ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഫുൾ അറ്റൻഷനിൽ അത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. വി ലവ് ലിസണിങ് ടു സ്റ്റോറീസ്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണ് എല്ലാ ആർട്ട് ഫോംസിൻ്റെയും ബേസിസ് എന്നുള്ള രീതിയിൽ. അപ്പം ദാറ്റ് വേ ഇറ്റ്സ് ലൈക്ക് ദ മോസ്റ്റ് യൂണിഫൈയിങ് തിങ് അക്രോസ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർട്ട് എന്നുള്ള സംഭവം.
1: നമ്മുടെ ലാംഗ്വേജിലുള്ള മ്യൂസിക് കൊണ്ട് ലോകം മുഴുവൻ ഇപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരു ബൗണ്ടറി ആണോ ലാംഗ്വേജ് ലിറിക്സ്?
0: ഇൻ എ വേ ബൗണ്ടറി ഉണ്ട്. കാരണം ഞാനിപ്പം ഇപ്പോൾ അക്രോസ് ദ വേൾഡ് ട്രാവൽ ചെയ്തെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് ഇവ ഞാൻ എത്തിയിട്ടുള്ളൂ. അതായത് ദി ഐഡിയ ഇസ് അത് വെച്ച് ഇനിയും മുമ്പിലോട്ട് പോകണം. കാരണം ഇറ്റ് ക്യാൻ ബ്രേക്ക് ബൗണ്ടറീസ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം ആക്ച്വലി. കാരണം അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് ഈ ബീറ്റിൽസ് എന്നുള്ള ബാൻഡിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് സിംഗിളിൻ്റെ മ്യൂസിക് വീഡിയോ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ഗോകർണയിൽ പോയി. അപ്പോൾ ഏർലി മോർണിംഗ് ഞങ്ങളൊരു ബീച്ചിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് ഞാൻ ഐ എം ജസ്റ്റ് വാക്കിംഗ് ഓൺ ദ ബീച്ച്. അപ്പോൾ അവിടെ ഒരു സ്ലീപ്പിംഗ് ബാഗിനകത്തു നിന്ന് ഒരു രണ്ടു മൂന്ന് പേരിങ്ങനെ എണീറ്റ് വരിക. അതായത് ദേ ആർ ഹാഫ് എ സ്ലീപ്പ്. അവർ കഴിഞ്ഞ ദിവസം രാത്രി അവിടെ വന്ന് കിടന്നതാണ് ഗോകർണയിൽ എത്തിയിട്ട്. ദേ ആർ ഫ്രം ദ യു കെ. അപ്പോൾ അവരിങ്ങനെ എണീറ്റ് നമ്മൾ കയ്യിൽ ഗിറ്റാറൊക്കെ കണ്ടപ്പോൾ അവരും ബാഗിൽ നിന്ന് ഒരു ഗിറ്റാറൊക്കെ എടുത്തിട്ട് വി സ്റ്റാർട്ട് ടോക്കിംഗ്. പേരുകളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ഒരു ഹുക്ക് ലൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അവരതിൻ്റെ കൂടെ ഹാർമണീസ് ഒക്കെ പാടി. അപ്പോൾ അതിലൊരാളുടെ ഒരു ഒരു പാട്ടിൻ്റെ ഹാർമണീസ് ഞാനും കേട്ടപ്പോൾ എനിക്കും കുറച്ച് ഐഡിയാസ് തോന്നി. ഞങ്ങൾ ഇപ്പോൾ ബിക്കൈൻ്റെ ഒരു വൺ അവർ കോൺവെർസേഷൻ, ഒരു അല്ല കൊളാബറേഷൻ ഒഫീഷ്യലി ഒന്നും ആയില്ല, അവിടെ സെയിം ഒരു വൺ അവർ കോൺവെർസേഷൻ അവിടെ ഉണ്ടായി ജസ്റ്റ് ബിക്കോസ് ഓഫ് മ്യൂസിക്. ആൻഡ് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പേരിനപ്പുറത്തൊന്നും ചോദിച്ചിട്ടില്ല. ലൈക്ക് വി ജസ്റ്റ് നോ വെയർ ദേ ആർ ഫ്രം ആൻഡ് നെയിംസ്, അത്രേ അറിയുള്ളൂ. വേറെ ഒരു സ്റ്റോറി അറിയില്ല. പക്ഷേ ഒരു വൺ അവർ കോൺവെർസേഷൻ ത്രൂ മ്യൂസിക് ഉണ്ടായി. ആൻഡ് വി ഇറ്റ് ഫെൽറ്റ് ലൈക്ക് വി ഹവ് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഞങ്ങൾ അന്ന് പാടിയത് ബീറ്റിൽസിൻ്റെ പാട്ടാണ്. ബീറ്റിൽസ് 1960s അവരൊരു 10 വർഷമേ ആക്റ്റീവ്ലി മ്യൂസിക് ഉണ്ടാക്കിയിട്ടുള്ളൂ. ആൻഡ് അപ്പോൾ 1960s യു കെയിൽ ഇരുന്ന് ഉണ്ടാക്കിയ ഒരു പാട്ട് വി ആർ സിംഗിങ് ഇൻ ഗോകർണ ലൈക്ക് 50 years later. 50 years later വേറെ ഒരു കംപ്ലീറ്റ്ലി അൺനോൺ രണ്ടാൾക്കാർ ബോണ്ട് ചെയ്യാൻ ഈ പാട്ടാണ് കാരണമാകുന്നത്. അപ്പം ലൈക്ക് ബൗണ്ടറി ഒന്നുമില്ല, ഈവൻ സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ബൗണ്ടറി പോലും ഇല്ല ആക്ച്വലി. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് മ്യൂസിക്. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഈ സംഭവം, ഇതൊരു നമ്മൾ വിചാരിക്കുന്ന ബൗണ്ടറീസ് അല്ല ഇതിനുള്ളത്. ഇ ക്യാൻ ഗോ എനിവെയർ. അപ്പോൾ ദാറ്റ്സ് ദ ഗോൾ. ലൈക്ക് സ്പേസ് ആൻഡ് ടൈം എന്നുള്ള ബൗണ്ടറി വിട്ട് വേറെ ആൾക്കാരുടെ ലൈഫിൻ്റെ ഭാഗമാവാം, അവരുടെ സൗണ്ട് ട്രാക്കിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യാനൊരു റീസൺ ആവാം എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രിവിലേജ്. ബട്ട് അഗൈൻ അത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ദാറ്റ്സ് നമ്മുടെ ഐഡൽസ് ആണ് അവരൊക്കെ. അവർ അവരുടെ മ്യൂസിക്കിലൂടെ അവർക്ക് ചെയ്യാൻ പറ്റി. ബട്ട് ദാറ്റ്സ് ദ ഗോൾ. അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര അച്ചീവ്മെന്റ്, സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ടാവും.
1: കാലം മാറി ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആയ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ വേറെ ലാംഗ്വേജിലുള്ള ആളുകൾ നമ്മുടെ മ്യൂസിക് തിരിച്ചറിഞ്ഞ് അവര് മനസ്സിലായിട്ടില്ല എങ്കിലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ്സ് നമുക്ക് പല പാട്ടിന്റെ ഇടയിൽ കാണാം. അങ്ങനെ എന്തെങ്കിലും വേറെ ലാംഗ്വേജിലുള്ളവർ മനസ്സിലായിട്ടില്ലെങ്കിലും അത്രയ്ക്ക് കണക്ട് ആയി എന്നുള്ള രീതിയിൽ വന്ന്
0: ഇപ്പോ ആനന്ദം എന്നുള്ള സിനിമയിലെ ചെയ്തിട്ടുള്ള നിലാവിലെല്ലാമേ എന്നുള്ള പാട്ട്, ഈവൻ ദോ ഇറ്റ്സ് മെയ്ഡ് ഫോർ എ ഫിലിം, ആ ഫിലിമിന്റെ പുറത്തൊക്കെ ആൾക്ക് ആ പാട്ട് പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹൗ പീപ്പിൾ ഹാവ് മെയ്ഡ് ഇറ്റ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അത് ഇറ്റ് സച്ച് നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ഒരു ട്രജക്ടറി ആ പാട്ടിനുണ്ടായി. അത് റിലീസ് ചെയ്ത സമയത്ത് ഓഫ്കോഴ്സ് ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത, ആ സിറ്റുവേഷന് വേണ്ടി ചെയ്ത പാട്ടാണ്. പിന്നെ കോവിഡ് ലോക്ക്ഡൗൺസിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് തോന്നുന്നു ആ പാട്ട് വീണ്ടും ആൾക്കാർ റീഡിസ്കവർ ചെയ്ത് ആൾക്കാർ. അപ്പോൾ യുക്കുലേലിൽ വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന പാട്ടാണ്. അപ്പോൾ പലരും യുക്കുലേലിൽ മേടിച്ചപ്പോൾ ആദ്യമായിട്ട് പഠിച്ച പാട്ട്. അപ്പോൾ കുറേ പേര് ഇതിനെപ്പറ്റി എനിക്ക് മെസ്സേജ് ഇപ്പോഴും വരുന്നൊരു പാട്ടാണ്. ഈവൻ നൗ ഇപ്പോൾ ഈ സ്പോട്ടിഫൈയുടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടുമല്ലോ എല്ലാ ഇയർ എൻഡും നമുക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രീംസ് ഉള്ള പാട്ട് ഇപ്പോഴും ഇതാണ് ഫോർ സം റീസൺ, കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട്. അപ്പോൾ അഗൈൻ ഈ പറഞ്ഞ മലയാളം എന്നുള്ള ലാംഗ്വേജ് ബൗണ്ടറിയുടെ അപ്പുറത്തും ഈ പാട്ട് എന്നുള്ള രീതിയിലല്ല, പല പാട്ടിലും അങ്ങനെ മെസ്സേജസും ഇതുമൊക്കെ വരാറുണ്ട്. ബട്ട് ദിസ് സോങ്സ് എസ്പെഷ്യലി അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആണ് ഈ പാട്ട്.
1: അത് തന്നെയായിരിക്കുമല്ലേ ഫേവറേറ്റ്?
0: ഡെഫിനറ്റ്ലി, യെസ് യെസ്.
1: ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അതിന്റെ വിശേഷങ്ങൾ കൂടുതൽ പറഞ്ഞില്ല. അതിദൂരത്തിൽ
0: അതിദൂരമാണ് ഏറ്റവും റീസെന്റ്ലി ഇറക്കിയ ഒരു ഒരു പാട്ട്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ എനിക്ക് പേഴ്സണലി പലപ്പോഴും പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അത്ര റെഗുലർ ആയിട്ട് ഞാൻ അത് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. കാരണം എനിക്ക് ഈ നമ്പേഴ്സ് ഗെയിം ഭയങ്കര, നമ്മളൊരു പാട്ട് ഇറക്കിയിട്ട് അത് ആവശ്യത്തിന് ആൾക്കാരിലേക്ക് എത്തുമോ, ആൾക്കാർ കേൾക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര സംശയമുള്ളതുകൊണ്ട് ഞാനൊരു സേഫ്റ്റി നെറ്റിലാണ്. ഞാനത് അന്ന് ഇറക്കാണ്ടിരുന്ന പിന്നെ ആ പ്രശ്നമില്ലല്ലോ, അങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്തും ഞാൻ. ഇറ്റ്സ് എ വെരി, ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും എത്താൻ പാടില്ലാത്ത ഒരു സ്പേസാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് അത് ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ആൾക്കാരിലേക്ക് പിന്നെ ലെറ്റ് ദ സോങ് ഡു ഇറ്റ്സ് തിങ് എന്നുള്ളതാണ് എത്തേണ്ടത്. അതിലേക്കാണ് എൻ്റെ സ്ട്രഗിളും. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ലൈക്ക് നമ്മൾ

0: ഒരു നമ്മളൊരു പാട്ടുണ്ടാക്കി നമുക്ക് അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് അത് നല്ലതാണോ മോശമാണോ. നല്ലതാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും, പക്ഷേ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒപ്പീനിയൻ ഡസന്റ് മാറ്റർ. ലൈക്ക് പിന്നെ ആൾക്കാർ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിന്റെ ഫൈനൽ കണക്ടിങ് പോയിന്റ്. അത് പലപ്പോഴും ഫേസ് ചെയ്യാൻ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ഒരു പേടി ഉണ്ടാവും. ആ പേടി ഓവർകം ചെയ്യാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇറക്കിയ അതിദൂരം എന്നുള്ള ആ പാട്ടും. ഈ കൊല്ലം ഇനിയും കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് സിംഗിൾസ് അങ്ങനെ റിലീസ് ചെയ്യണമെന്നൊരു പ്ലാനിലാണ്.
1: ഗായകനും സംഗീത സംവിധായകനുമായ സച്ചിൻ വാര്യർ തൻ്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ഇനി ലളിത ഗാനങ്ങളാണ്. ആദ്യം സി അജിത് കുമാർ പാടിയ ഗാനം. ഗാനരചന ജനാർദ്ദനൻ പള്ളിക്കുന്ന്, സംഗീതം ഇ പ്രേംകുമാർ.

0: സുവർണ മലരുകൾ.
1: പ്രിയമത എന്ന ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: മുത്തശ്ശ ഇതേതു പ്ലാന്റ് ആണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: രാജാവിന്റെ മകൻ ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി ലതിക പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ SP വെങ്കടേഷിന്റെ ഈണം.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: വാണി ജയറാമൻ സംഘവും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം കന്യാദാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MK അർജുനന്റെ ഈണം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12 മെയ് ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്.
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: സുവർണ മലരുകൾ.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. അനാർക്കലി എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം വൈൻ എന്ന ചിത്രത്തിലേത്. ഗായകർ റോഷൻ എൻ സി, അമല റോയ്. ഗാനരചന റോയ് പുറമാടം. സംഗീതം മിഥുൻ ഈശ്വർ.

ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി ഷാൻ റഹ്മാൻ ഈണം നൽകിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഒരു മുത്തശ്ശി ഗദ. ഗായകർ വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി.

ജയചന്ദ്രനും സുജാതയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം സ്റ്റീഫൻ ദേവസി.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം.
1: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന് പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും.

0: ഒന്നാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്, 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റിയാക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റിയാക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജ്യനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് 1-3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് സോസ്റ്ററിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിലുള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ അസൈക്ലോവിയർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവിയർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവി

0: ിൽ ഹെർപ്പസ് ഹോസ്റ്റ് വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഹെർപ്പസ് ഹോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് ഹോസ്റ്റിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക് പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് ഹോസ്റ്റർ വരും എന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് ഹോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് ഹോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിനുണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പം 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സോട്ടാണ് ഇപ്പം IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിനാണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്റർ. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഹെർപ്പസ് ഹോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ, ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക. തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത്

0: സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നു പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിത ശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, സമയം 10 കഴിഞ്ഞ് 15 മിനിറ്റ്.
4: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്ട്. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്ക് അറുതി വരുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഇന്ന് വിശാലയോഗം ചേരും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുതിർന്ന കേന്ദ്ര നേതാക്കൾ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാലയോഗത്തിൽ പങ്കെടുക്കും. മുതിർന്ന പാർട്ടി നേതാക്കളായ VM സുധീരൻ, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നേതാക്കൾ തമ്മിലെ തർക്കവും സംസ്ഥാനത്തെ ജനവികാരവും ഹൈക്കമാൻഡിനെ കേരള നേതാക്കൾ അറിയിക്കും. ഇതിനു പുറമെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഓരോരുത്തരുടെയും നിലപാട് നേരിട്ട് ചോദിച്ചറിയും. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഘടകകക്ഷികളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന ഘടകമാണ് പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് കഴിഞ്ഞ ദിവസം CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിരുന്നു. നേതൃയോഗങ്ങളിൽ ഉയർന്നുവരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഒരാളിൽ മാത്രമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടും പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഈ മാസം 15 മുതൽ ഘട്ടങ്ങളായി പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ജില്ലാതല യോഗങ്ങളിലും ഏരിയ തലമടക്കം താഴെത്തട്ടിലെ യോഗങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞതിനു ശേഷം തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പോകാനാണ് CPIM തീരുമാനം. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ ചേരും. തമിഴ്നാട്

നിയമസഭാ സ്പീക്കറായി തമിഴക വെട്രി കഴകം നേതാവ് ജെ സി ഡി പ്രഭാകറിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. തമിഴ്നാട്ടിലെ അണ്ണാ ഡി എം കെ നിയമകക്ഷി നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കറുപ്പയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. എ എൻ ആർ സിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഗവൺമെൻറ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗുവാഹട്ടിയിലെ ഖനാപാഡ വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2 തവണയാണ് ഹിമന്ത ഗവൺമെൻറ് അസമിലെ ഭരണമേൽക്കുന്നത്. എൻ ഡി എ 3 തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ

ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗുവാഹട്ടിയിലെ ഖനാപാഡ വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഹിമന്ത ഗവൺമെൻറ് അസമിലെ ഭരണമേൽക്കുന്നത്. NDA 3rd time. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ നിതിൻ തമ്പി തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിൽ അഗ്നിസുരക്ഷാ ചുമതല വഹിച്ച സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. 2010 മുതൽ 2021 വരെ ഡംഡം മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷം സുജിത് ബോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണയ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. വെള്ളിയാഴ്ച UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്രമികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സെഹദ് ഇന്ന് തുടക്കം കുറിച്ചുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യത്തോടെയാണ് സെഹദ് ആവിഷ്കരിച്ചത്. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട LPG സ്റ്റോക്കുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വന്തമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് Legacy 2026 സംഘടിപ്പിക്കും. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണനാണ് മുഖ്യാതിഥി. എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, KC നാരായണൻ, KV സജയ്, E ജയകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, KM നരേന്ദ്രൻ, ഗായകൻ VT മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി നാടകോത്സവത്തിന്റെ 2nd ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള അൻമണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. ആകാശവാണി 90th വാർഷികം ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 PM പരിപാടി. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് ഓഫ് ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈവ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തുണായി നിലകൊള്ളുന്ന നഴ്സുമാരെ ലോക നഴ്സസ് ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. നഴ്സുമാരുടെ നിസ്വാർത്ഥമായ സേവനവും അചഞ്ചലമായ അർപ്പണബോധവുമാണ് ആരോഗ്യകരമായ ഭാരതത്തിൻ്റെ യഥാർത്ഥ അടിത്തറയെന്നും അവരെയോർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു.
ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായ കാൻ ഫിൽ

ഷൂട്ടിംഗ് ഫെസ്റ്റിവലിന് തുടക്കം. ജോൺ ട്രവാൾട്ട, ആദം ഡ്രൈവർ, ബാർബാ സ്ട്രൈസാൻസ് എന്നീ സൂപ്പർ താരങ്ങൾ ഇത്തവണ കാനിൻ്റെ ഭാഗമാകും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ ഇന്ദ്രകാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കോട്ടക്കലിൽ സമാപിച്ച ഓപ്പൺ ജെൻസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 17 കാറ്റഗറിയിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്വദേശി ഡി ബ്രഹ്മദേവ് ചാമ്പ്യനായി. തുടർച്ചയായ രണ്ടാം തവണയാണ് ബ്രഹ്മദേവ് സംസ്ഥാന ചാമ്പ്യനാകുന്നത്. ഇതോടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 17 വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ ബ്രഹ്മദേവ് യോഗ്യത നേടി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു. നാദാപുരത്ത് 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:35. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാലയോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPIയും നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ടെ പ്രതീക്ഷാഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ 5 വീടുകളാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത മന്ത്രിസഭയുടെ ആദ്യ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ആദ്യ മന്ത്രിസഭായോഗമാണ് ആയുഷ്മാൻ ഭാരത് പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ 45 ദിവസത്തിനകം അതിർത്തി രക്ഷാസേനയ്ക്ക് സ്ഥലം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. വെള്ളിയാഴ്ച UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യോദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്നുതന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. ഗോഹട്ടിയിലെ ഖാനാപാഠ വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങ്. തുടർച്ചയായി 2 തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേറ്റത്. NDA 3 തവണയും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്ക് അറുതി വരുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം വിശാലയോഗം ചേരും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുതിർന്ന കേന്ദ്ര നേതാക്കൾ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാലയോഗത്തിൽ പങ്കെടുക്കും. മുതിർന്ന പാർട്ടി നേതാക്കളായ VM സുധീരൻ, K. മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ലീഗ് പക്വമായ സഖ്യകക്ഷിയാണെന്നും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസ്സൻ പറഞ്ഞു. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഘടകകക്ഷികൾ അല്ലെന്നും ഹസ്സൻ വ്യക്തമാക്കി. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വിമർശം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഒരാളിൽ മാത്രമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടും പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഈ മാസം 15 മുതൽ ഘട്ടങ്ങളായി പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ ചേരും. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടിക്കഴകം നേതാവ് JC ഡി പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. MRavishankar ആണ് ഡെപ്യൂട്ടി സ്പീക്കർ.

0: ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ജീവരക്ഷയ്ക്ക് ശാക്തീകരിച്ച നഴ്സുമാർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ ലോക നഴ്സസ് ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെൻറ്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ. ആവശ്യക്കാർക്ക് ജനനത്തീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങളിൽ മാറ്റം വരുത്താനും പുതിയ ആധാറിന് അപേക്ഷിക്കാനും June 1 ആരംഭിക്കുന്ന പദ്ധതി August 31 വരെ തുടരും. കേൾവിയുടെ സൗന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൗഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. റേഡിയോ ശബ്ദത്തിൻ്റെ മഹത്തായ സന്ദേശമാധ്യമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശവാണി 90th വാർഷികാഘോഷ പരിപാടിയുടെയും 75 വർഷം പിന്നിട്ട കോഴിക്കോട് നിലയത്തിൻ്റെയും സംഭാവനകൾ അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് പരിപാടി. എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, KC നാരായണൻ, KV സജയ്, ഇ ജയകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, KM നരേന്ദ്രൻ, ഗായകൻ VT മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷാ ഹോമടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ അൻപു വീടുകളാക്കി മാറ്റാൻ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് രുജു കോലിയക്കോട്.
1: മാതാപിതാക്കൾക്ക് പരിചരണം നൽകാൻ കഴിയാത്ത അവസരങ്ങളിലാണ് ഭിന്നശേഷിക്കാർക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അൻപു വീടിലൂടെ സംരക്ഷണം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഹോം അൻപു വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൗദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 വരെ ഇവിടെ താമസിപ്പിക്കാം. ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത വീടുകളിലെ ഭിന്നശേഷിക്കാരെ പകൽ സമയം സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും.
0: ആകാശവാണി നാടകോത്സവത്തിൻ്റെ 2nd ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീ വരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ 6:00 പരിപാടി. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇനി മുതൽ സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടി വരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിൻ്റെ നീക്കം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. പ്രതിദിനം 5000 വാഹനങ്ങൾ എത്തുന്ന മൂന്നാറിൽ പുതിയ നീക്കം വലിയ വരുമാനമുണ്ടാക്കും.
0: ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്റർ കാശിയെ നേരിടും. 7:00 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 7:00 അഹമ്മദാബാദിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ്

സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാല യോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPIM നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ടെ പ്രതീക്ഷാഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ അൻപുവീടുകളാക്കാൻ തീരുമാനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹൈ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തറോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദീ ജായേ. മേ കുച്ച് സ്കൂളോ സേ ബി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ഇത്ര കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
1: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
3: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രി കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പന ശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ

0: തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 വരെ നടക്കും. July 1 മുതൽ 30 വരെയാണ് സെൻസസ് 1ാം ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അറാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 താഴ്ന്ന് 74,980, നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920, ഗ്രാമിന് 14,115 ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാർ താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർ ജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താല

0: പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ. മരമേ മരമേ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണം. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ അച്ഛനെ അവളെ ഏട്ടനെ ഓർമ്മ വരണോ? മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യമാ പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ പോയേ.
0: ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയൊരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോൾ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകളൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നൂന്ന് പറഞ്ഞാ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ

ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി. എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ? ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ

0: അശോക,
1: ആരാ ആരാ? ആരാ?
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
0: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? അങ്ങ് ആരാണ്?

0: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടൽ ഒടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു ഉടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും. പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
1: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ലപോലെ മരം കയറാൻ അറിയാം.
0: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
1: ഞാൻ ഒരിക്കൽ ഈ കുന്ന് കയറി വന്നപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
0: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
1: അതെ.
0: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
1: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെപ്പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ചത്.
0: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ, ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവ ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോകാ.

0: കൈകൾ മുളച്ചു. നഫസിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ. പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ. സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
0: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ, നിനക്ക്

0: മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്കെ എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
0: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദ?
2: അതെ അതെ.

0: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
2: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദ?
0: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പൊ കത്തിത്തീരും.
0: കിട്ടു, അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടാന്ന്.
0: അത് ശരിയാണല്ലോ, ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ, അല്ല കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട്.

0: എന്നാടി മക്കളെ മാറ്റുന്നത്?
1: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി, അപ്പൊ ശനിയോ ഞായറോ പോകാം.
0: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
1: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ മക്കളൊന്നും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
0: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളയിറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് ഒന്നോ രണ്ടോ പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
1: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
0: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും.

0: പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ, മനസ്സിലായോ?
1: അതല്ലെന്നു, നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യാ ഞാൻ പറഞ്ഞെ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
0: 300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്തു പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
2: അതായത് അടുത്ത ആഴ്ച അടിവാരത്തിലെ ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാട് കൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
3: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
2: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലേ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടയ്ക്ക്.
3: അയ്യോ, അത് അയാളല്ലേ? എന്താ പറ്റി?
2: മരിച്ചു.
3: എങ്ങനെ?
2: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാര് കണ്ടു. അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
4: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
5: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
4: ഒറ്റയ്ക്കോ?
5: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
4: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
5: മുഴുവനും പറയട്ടടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡ്

0: ഒക്കെ നമുക്ക് കൊടുക്കാം, മൊത്തത്തിൽ ഒരോളം ഉണ്ടാക്കണം. എന്താ
1: അത് പിന്നെ പഴയ പോലെ ഒന്നും അല്ല, ആൾക്കാര് സമരത്തിനൊക്കെ തൊട്ട് കിട്ടിയാൽ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
0: നീയും തൊട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
1: അതേറ്റ് ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
0: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
1: അയ്യോ, അപ്പൊ കേസാവില്ലേ?
0: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
1: എന്നിട്ട്
0: പോലീസ് ലാത്തി ചാർജ്?
1: അയ്യോ,
0: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമസക്തരായത്.
1: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
0: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ, കേസ്, അറസ്റ്റ്, കോടതി. താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
1: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
0: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട, സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണ എന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്, ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: എത്ര പേര്? ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴമാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞു? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു?
2: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
3: ആശ്വാസം.
1: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
3: ആയിരുന്നു എന്നല്ല, ആണ്.
1: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
3: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
1: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
3: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
4: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയാ

0: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
1: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ചറപറാന്ന് നിക്കണേ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
2: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: അങ്ങോ? എന്റെ പേര് വിളിച്ചാ മതി.
2: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
0: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
2: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ.
0: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
2: ശരി.
0: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ദാ ആ കാണുന്ന വീട്ടില് രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ്, നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
4: ഏട്ടാ, കടലിന്ന് വെള്ളം വെയിൽ കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: ഏ, അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ ആ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛനെന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിൽ അടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താണ് നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണത്?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകളിൽ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല.

0: മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
1: ഉരുൾപൊട്ടൽ,
0: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
1: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
0: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
1: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
0: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ രണ്ട് ദിവസം കഴിഞ്ഞു പോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിനെ?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മല തുരന്ന് കോറി പണിതവരുമല്ല.
0: അല്ല.
1: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രത്നമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
1: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?

0: ഈശ്വര
1: മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ? ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണു.
0: അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല് അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം

0: അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
1: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
0: അതെന്തിന്?
1: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
0: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
1: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല ശോക.
0: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
1: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറവൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
0: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
1: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
0: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്.

പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

ഇനി ഒരു ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ജോൺസന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്. സങ്കീർത്തനം പോലെ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: നായകൻ നിക്കോവിനെ തേടി ഒരഴകിയ രാവണൻ ലൂഷിൻ എത്തുന്നിടത്താണ് ഇന്ന് കഥ ആരംഭിക്കുന്നത്. നിക്കോവിന്റെ സഹോദരിയുടെ ഭാവി വരനാണ് ലൂഷിൻ. ഇരട്ട കൊലപാതകത്തിന്റെ ഇടികൊള്ളുന്നത് പെയിന്റർ നിക്കോള. ആദർശം കണ്ണുകെട്ടിയപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അലിയോവിനെയും അനിയത്തി ലിസവറ്റിയെയും കൊലപ്പെടുത്തിയതാകട്ടെ നിക്കോവ്. നിക്കോവിനല്ലാതെ മറ്റൊരാൾക്ക് അതറിയില്ലെങ്കിലും ഉമിത്തിയിൽ ഉള്ളുരുകുകയാണ് അയാൾക്ക്. ഭ്രമകൽപ്പനകളിൽ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ 5 നാൾ കഴിഞ്ഞു. ആദർശചിന്തകൾ ക്രമേണ മേൽക്കൈ നേടുന്നിടത്താണ് ലൂഷിൻ സന്ദർശനത്തിനെത്തുന്നത്. കൂട്ടുകാരൻ റസുംഹീനും വേലക്കാരി നസ്താസിയും നിക്കോവിന്റെ മുറിയിലുണ്ട്.
3: ഇതെന്തൊരു വൃത്തികെട്ട മുറി! ഇവിടെ താമസിക്കാൻ കിട്ടിയുള്ളോ?
4: നിങ്ങൾ ആരാണ്?
3: ഞാൻ ലൂഷിൻ.
4: എന്താ കാര്യം?
3: ഇവിടെ റസ്കോൾ നിക്കോ എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലല്ല വിദ്യാർത്ഥി ആയിരുന്ന ആൾ, ഇവിടെയാണോ താമസം?
4: അതെ.
3: നിങ്ങളാണോ?
4: അല്ലല്ല, ഞാൻ റസുമിഹീൻ. ആ കട്ടിലിൽ കിടക്കുന്നില്ലേ, അതാണ് റസ്കോൾ നിക്കോവ്.
5: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
3: ഓ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ലൂഷിൻ. നിങ്ങൾക്ക് എന്റെ പേര് തികച്ചും അപരിചിതം. എന്നാൽ റസ്കോൾ നിക്കോവിന് എന്റെ പേരറിയാം. അറിയില്ലേ നിക്കോ?
5: ഇല്ല.
3: എന്ത്, എന്നെ പറ്റി ഇതുവരെ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നോ?
6: ഇതാരടാ? അയാളുടെ ഒരു മോടിയും പാത്രാസും സ്വർണവാച്ചും, കാഴ്ചയിൽ തന്നെ ഒരു അഴകിയ രാവണൻ.
3: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു?
6: ഇല്ല.
3: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. ലൂഷിൻ, ആ പേര് നിങ്ങൾക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു അമ്മയുടെ. ലൂഷിൻ, അത് തന്നെ, ഓർക്കുന്നില്ലേ?
5: ഓർക്കുന്നു.
3: ഇതാരാണ്?
5: ഇതെന്റെ സുഹൃത്ത് റസുമിഹിൻ, അതെന്റെ സഹായി നസ്താസ്യ.
3: ഓ, എന്താണ് നിങ്ങൾ രണ്ടുപേരും ആ വാതിൽക്കലേക്ക് പോയത്?
4: അല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തു നിൽക്കാം. വരൂ നസ്താസിയ.
3: ശരിയാണ്, രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഇവിടെ.
4: അല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി ഇവൻ ഈ കിടപ്പിലാണ്. 3 ദിവസമായി പിച്ചും പേയും പറയുന്നു. ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം.
3: അല്ല, ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുമോ? പിന്നെ ഞാൻ വന്നത് നിങ്ങളുടെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് താൽക്കാലികമായി താമസിക്കുന്ന അവസരത്തിൽ അവർ നിങ്ങൾക്കൊരു കത്തെഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളെ കാണാൻ വരികയുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ സന്ദർശനം വൈകിച്ചത്.
5: എനിക്ക് മനസ്സിലായി. എല്ലാം എനിക്കറിയാം.
3: ഓ,

0: ഓ, എല്ലാം അറിഞ്ഞിരിക്കുന്നു മിടുക്കൻ. എന്ത് തോന്നുന്നു?
1: അപ്പോൾ നിങ്ങളാണ് എന്റെ സഹോദരിയുടെ ഭാവി വരൻ. കൊള്ളാം, കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നു.
0: റസ്കോൾനിക്കോ, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എന്റെ ഈ തിരക്ക്. എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നമുണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: അല്ല, അവര് ഇത്ര പെട്ടെന്ന് വരുമോ?
0: ആ,

0: വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എന്റെ ഈ തിരക്ക്, എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നമുണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: ഇത്ര പെട്ടെന്ന് വരുമോ?
0: അവർ ഏത് നിമിഷവും എത്തിച്ചേർന്നേക്കാം. അവർക്ക് താമസിക്കാൻ ഞാനൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
1: ഇവിടെ
0: ഇവിടെ അടുത്ത് നടന്നു പോകാവുന്ന അത്ര ദൂരത്ത്.
1: എന്നാലും എവിടെയാണ്?
0: ആ രണ്ട് നിലയിലെ മുറികൾ. ആ യൂഷിൻ എന്ന വ്യാപാരി വാടകയ്ക്ക് കൊടുക്കുന്നത്.
1: ഓ, ഏറ്റവും വൃത്തികെട്ട സ്ഥലമല്ലേ അത്? പറയാൻ കൊള്ളാത്തത്. പലതും നടക്കുന്ന സ്ഥലം.
0: ഓ അല്ല, ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത് താൽക്കാലികം. വേറെ സ്ഥിരമായ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവിയിലെ ഭവനം അതായിരിക്കും.
1: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: ഞാൻ പീറ്റേഴ്സ്ബർഗിൽ ആദ്യം വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നിങ്ങൾക്കറിയാമോ?
1: ഇല്ല.
0: എന്നാൽ ഇപ്പോൾ അറിയുക. എല്ലാ പുതുമകളും പരിഷ്കാരങ്ങളും പുത്തനാശയങ്ങളും എല്ലാ പ്രവിശ്യകളിലും എത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അവ എന്തെന്ന് ശരിയായി മനസ്സിലാക്കാൻ പീറ്റേഴ്സ്ബർഗിൽ തന്നെ വരണം.
1: ഇത് വിഡ്ഢിത്തം. ഇതൊക്കെ കള്ളത്തരം. തെറ്റുകളല്ലേ ഇവിടെ ശരി.
0: ഓരോരുത്തരെയും ഭരിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അസാധാരണമായ ചുറ്റുപാടുകൾ മൂലമുണ്ടായ ഉത്സാഹത്തിന്റെ തെളിവ് മാത്രമാണ് ആ തെറ്റുകൾ. കുറച്ചേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിൽ നിന്നും തിരിച്ചുപോകാനാകാത്ത വിധം നമ്മൾ സ്വയം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു.
1: ഇയാൾ എന്താണ് ഇവിടെ വന്നിരുന്ന തത്വചിന്ത കാണാപാഠം പറയുന്നത്?
0: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
1: പറഞ്ഞു.
0: എന്താ പറഞ്ഞത്?
1: ഈ തത്വചിന്ത എത്ര നേരം കൂടി കേൾക്കേണ്ടി വരുമെന്ന്.
0: ഇത് സാമാന്യ തത്വമല്ല. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോട്ട് രണ്ടായി കീറി അയൽക്കാരനുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇരുവരും അർത്ഥനഗ്നരായിത്തീരും. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്, ഒരേ സമയം നിരവധി മുയലുകളെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒന്നിനെയും പിടിക്കുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്നേഹിക്കുക എന്നാണ്. ശരിയല്ലേ?
1: എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുരോഗമനം പറയുന്ന പലരും തൊട്ടതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടവർ ലക്ഷ്യത്തെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴക്കുന്നു. അത് ധാരാളം.
0: എന്നോട് ക്ഷമിക്കണം നിക്കോ, നിങ്ങൾ അതിൽ എനിക്കെതിരായ ഒരു ആക്ഷേപം ഒളിപ്പിച്ചിട്ടുണ്ട്.
1: മനസ്സിലായി കാണുമല്ലോ, ബോധപൂർവമാണ് പറഞ്ഞത്.
0: എന്നോട് നിങ്ങൾക്ക് നീരസമാണോ?
1: എന്നിട്ടും മനസ്സിലായില്ലേ?
0: ഓ, എങ്കിൽ ഞാൻ പോയേക്കാം.
2: അതെ, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ?
0: വരാം.
2: ആ പലിശക്കാരിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ ഏതെങ്കിലും ഇടപാടുകാർ തന്നെയായിരിക്കും അവരെ കൊന്നിരിക്കുക.
3: അതിൽ യാതൊരു സംശയവുമില്ല.
0: പണയം കൊടുത്തിട്ടുള്ളവരെല്ലാം പരിശോധിച്ചു വരികയാണ്.
1: പണയം വെച്ചിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കുന്നു.
0: പിന്നെ അത് വേണമല്ലോ.
3: അതുകൊണ്ടെന്താ?
1: ഒന്നുമില്ല, അവരുടെ പേരുകളൊക്കെ എവിടെ നിന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
0: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
2: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
3: അവരുടെ അനിയത്തെ കൂടി

0: കളഞ്ഞല്ലോ ദുഷ്ടൻ. പാവം ലിസവറ്റ.
1: കൊലയാളിയെ പറ്റി നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യമൊന്നു മാത്രമാണ് അയാളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഭാഗ്യത്തിന് ചെയ്യാൻ പറ്റാത്തതായി എന്താണുള്ളത്? വ്യക്തമായ ആസൂത്രണം കൊണ്ടല്ല, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്.
2: രക്ഷപ്പെട്ടെന്നോ? എന്താണ് നിക്കോ നീ പറയുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ, കണ്ണൻ നായർ, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ഗസൽ ഹരിഹരൻ പാടിയത്.

ഹരിഹരൻ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:08. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അനശ്വരം എന്ന ചിത്രത്തിൽ ബാലസുബ്രഹ്മണ്യനും ചിത്രയും ആലപിച്ചത്. പി കെ ഗോപിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: അതോ പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു, നിർത്ത്.
0: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: ആർബിഐ പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂൾ ആകൂ.
3: അടുത്ത ഗാനം കേൾക്കാം. കിലുകിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ജോൺസൺ.

യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ചെസ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ബേണി ഇഗ്നീഷ്യസ്.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം സാവിത്രി അന്തർജനവും സംഘവും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിപ്പാട്ട്.

0: മംഗളം.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: മുത്തശ്ശ, ഇതേതു പ്ലാന്റ് ആണ്?
6: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും, പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
5: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
6: എന്തേ
5: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
6: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
7: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
8: കൈക്കൊട്ടിക്കളിപ്പാട്ട് സമാപിച്ചു.
9: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 30:03. ഇനി കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ആത്മി എന്ന ചിത്രത്തിൽ ലത ആലപിച്ചത്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12 മെയ് ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: അൽക്ക യാഗ്നിക് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഹം തും, രചന പ്രസൂൺ ജോഷി.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് അമർ പ്രേം എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ആനന്ദ് ബാക്ഷിയുടെ വരികൾക്ക് രാഹുൽ ദേവ് ബർമന്റെ സംഗീതം.
1: कैसे हुआ, कब हुआ, अब क्या सुनाए.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു നിർത്ത്.
1: ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
1: കൂൾ ആകൂ.
0: ഇനി കേൾക്കാം ഐക്യഭാരതി അപ്നി കവിത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബാബു സി അരൂർ.
4: ആകാശവാണി കോഴിക്കോട്. ഐക്യഭാരതി.

ഐക്യഭാരതി സമാപിച്ചു. ഇനി കേൾക്കാം ചലച്ചിത്രഗാനം. വല്ലാത്ത പകയൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ.

0: മലയാളപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ മൂന്നാമത്തെ ഉപപദ്ധതി. ഒന്നാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Naresh Mago. India will host the BRICS foreign ministers meeting on the 14th and 15th of this month. The meeting will be chaired by External Affairs Minister Dr. S. Jaishankar. Briefing the media in New Delhi today, External Affairs Ministry spokesperson Randhir Jaiswal said that BRICS foreign ministers and heads of delegations from member and partner countries will participate in the meeting. He added that they will also call on Prime Minister Narendra Modi. Mr. Jaiswal said that during the meeting, the foreign ministers of BRICS member countries will exchange views on global and regional issues of mutual interest.
4: On the 14th and 15th of this month, the BRICS foreign ministers meeting is being held, which we are chairing. The Prime Minister's first stop will be the United Arab Emirates. Apart from that, the other 4 countries to be visited are Norway, Sweden, Italy and Netherlands.
3: Commerce and Industry Minister Piyush Goyal has said that India is capable of strengthening itself against all obstacles, be they economic, technological or geopolitical. Speaking at the CII Annual Business Summit 2026 in New Delhi, he said that the world is facing crises every day due to fragmented geopolitical and business conditions, but India has consistently converted adversity into opportunity. Referring to International Monetary Fund standards, he said that the country currently has foreign exchange reserves sufficient to cover nearly 11 months of imports, placing the country in a very strong position globally. Highlighting the Indian economic fundamentals as robust, Mr. Goyal stated that the country has never buckled under pressure and has always emerged stronger during challenging times. The National Testing Agency, NTA, has decided to cancel the NEET UG 2026 examination conducted on the 3rd of this month for admission to undergraduate medical education. In a social media post, the NTA informed that this decision has been made in the interest of students and in recognition of the trust on which the national examination system rests. The agency also stated that the government has decided

0: to refer the matter to the Central Bureau of Investigation for a comprehensive inquiry into the allegations of paper leak. The agency said it will extend full cooperation to the Bureau and provide all materials, records, and assistance required for the investigation. It said the decision was made following the inputs examined by the NTA in coordination with central agencies and investigative findings shared by law enforcement agencies. The NTA said the examination will be reconducted on dates to be notified separately. Registration details, candidature information, and examination centers selected for the May 2026 cycle will remain unchanged and be carried forward to the reconducted examination. The agency informed that no fresh registration will be required and no additional examination fee will be levied. Senior BJP leader Hemant Biswa Sarma has taken oath as the Chief Minister of Assam for a second consecutive term. Governor Lakshman Prasad Acharya administered him the oath of office in secrecy at a ceremony held at the Veterinary College ground in Khanapara, Guwahati. Along with Dr. Sarma, four MLAs were also sworn in as cabinet ministers. They include Rameshwar Teli and Ajanta Nyog from the BJP, Atul Bora from Ahom Gana Parishad, and Charan Bora from Bodoland People's Front. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, several union ministers and chief ministers from the NDA-ruled states attended the ceremony. Chief Justice of India Surya Kant has announced to constitute a high-powered committee headed by Supreme Court Justice Arvind Kumar to prepare a blueprint for the modernization of courts across the country and secure a government allocation of 40 to 50,000 crore rupees for the purpose. The Judicial Infrastructure Advisory Committee will address infrastructural deficiencies in courts through substantial financial support from the government. The committee has been tasked with submitting its detailed findings and funding requirements to Sanjeev Sanyal, a member of the Prime Minister's Economic Advisory Council, by 31st August this year. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. റോജി എം ജോൺ അങ്കമാലിയിലും അൻവർ സാദത്ത് ആലുവയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിലും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിലും അനൂപ് ജേക്കബ് പിറവത്തം ടി ജെ വിനോദ് എറണാകുളത്തു നിന്നും വിജയം നേടി. മനോജ് മുത്തേടൻ പെരുമ്പാവൂരിലും മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലും ടോണി ചമ്മണി വൈപ്പിനിലും ഷിബു തെക്കുംപുറം കോതമംഗലത്തും വിജയിച്ചപ്പോൾ വി പി സജീന്ദ്രൻ കുന്നത്തുനാട്ടിലും ദീപക് ജോയ് തൃപ്പൂണിത്തുറയിലും വി ഇ അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. പരാതികളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ ജില്ലയിൽ വോട്ടെണ്ണൽ സമാധാനപരമായി നടന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. April 9 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിന് 263 മേശകളും തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് 67 മേശകളും ഒരുക്കിയിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലുമായി വോട്ടെണ്ണുന്നതിന് ആകെ 1113 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് പേപ്പർ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭരണഘടന ആമുഖം തയ്യാറാക്കി തിരഞ്ഞെടുപ്പ് ഒബ്സർവർമാർക്ക് ഉപഹാരമായി നൽകി. എറണാകുളം ജില്ലാ ഭരണകൂടവും സെന്റ് തെരേസാസ് കോളേജും ചേർന്നാണ് മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയൊരു അധ്യായം കുറിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പേപ്പർ അവശിഷ്ടങ്ങൾ, തയ്യൽ മാലിന്യങ്ങൾ, കുളവാഴ എന്നിവ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, സെന്റ് തെരേസാസ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബ്, മാത്തമാറ്റിക്സ് വിഭാഗം എന്നിവ സംയുക്തമായി ഭരണഘടനയുടെ ആമുഖം നിർമ്മിക്കുകയായിരുന്നു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉപഹാരങ്ങൾ നൽകി.

0: നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയിൽ ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കൊച്ചി കോർപ്പറേഷൻ അയ്യപ്പൻകാവ് ഡിവിഷനിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടുത്തെ കൌൺസിലറും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയി തൃപ്പൂണിത്തുറയിൽ MLA തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കൂടാതെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പുതിയ ആളെ കണ്ടെത്തേണ്ടി വരും. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടുന്നതിനായി ജില്ലയിലെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. May 23 മുതലാണ് സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന കെട്ടിടങ്ങൾ തഹസിൽദാർമാർ മുൻകൂട്ടി നിശ്ചയിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനും പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുമുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും May 25 വിഭവങ്ങളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ നിയന്ത്രണ വിശകലന മേഖലയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദ്വിദിന ദേശീയ സമ്മേളനം കൊച്ചിയിൽ നടന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സിംഗ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ എന്നിവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക വിശകലന സാങ്കേതിക വിദ്യ ഏറെ പ്രധാനമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ ഭക്ഷ്യ വിശകലന മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള കൈപുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, എരിവും പുളിയും അച്ചാർ വിപണനം നടത്തുന്ന സംരംഭകനായ VP ഷമീജുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:00 News@9. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം. മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ. നിർവഹണ സഹായം നിഷ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ലളിതഗാനം. 13/5/2026 നാളെ രാവിലെ 6:00 പത്മിനി നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വചനാമൃതം. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഒളപ്പമണ്ണയുടെ കവിത നങ്ങേമക്കുട്ടി. ആലാപനം സ്മിത P മേനോൻ. പ്രഭാതഗീതം ശ്രദ്ധ. ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം ഓർമ്മയുടെ അറകൾ. തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ ദിവ്യ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം. അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം. മടക്കം. പുനഃപ്രക്ഷേപണം.

0: 2:15 തുടർ നാടകം, 2:30 ഗസൽ. 4:45 6 മണിക്കും 8 മണിക്കും 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് കളംപാട്ട്, തിരുമായൂർ നാരായണ മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, കൃഷി ചെയ്യാം സംരംഭകരാകാം എം ഷെറീനയുമായുള്ള അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ, 7:35 യുവവാണി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാർ സന്ധ്യ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിനം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോനാ നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് ലളിതഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക വന്ദന കശ്യപ. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രീയ പരീക്ഷാ സംസ്ഥയാ അസ്മിന് മാസസ്യ തൃതീയ ദിനാങ്കെ ആയോജിത നീറ്റ് പരീക്ഷാ നിരസ്താ ഭവിഷ്യതീതി നിർണയ ഗൃഹീതഃ. ഭാരതീയ ജനതാദളസ്യ വരിഷ്ഠനേതാ ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ അനവരതം ദ്വിതീയവാരം അസമരാജ്യസ്യ മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാൻ. അസ്മിന് മാസെ 14-15 ദിനാങ്കയോഃ ബ്രിക്സ് വിദേശമന്ത്രിണാ സമ്മേളനസ്യ ആതിഥ്യം ഭാരതം കരിഷ്യതി. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ രാഷ്ട്രപതി ഭവനെ ആയോജിതേ കാര്യക്രമേ 15 പരിചര്യാ വൃത്തികർതൃഭ്യഃ രാഷ്ട്രീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരാൻ പ്രദത്തവതി. അപി ച ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സ്പർദ്ധാ മാലികായാം അദ്യ സായങ്കാലെ അഹമ്മദാബാദ് നഗരെ ഗുജറാത്ത് ടൈറ്റൻസ് അഥ ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്യനയോഃ ദലയോഃ മധ്യേ സ്പർദ്ധാ ഭവിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. രാഷ്ട്രീയ പരീക്ഷാ സംസ്ഥയാ അസ്മിന് മാസസ്യ തൃതീയ ദിനാങ്കെ ആയോജിത നീറ്റ് പരീക്ഷാ നിരസ്താ ഭവിഷ്യതീതി നിർണയഃ ഗൃഹീതഃ. സാമാജിക മാധ്യമേഷു പ്രകാശിതേ സന്ദേശെ സംസ്ഥയാ സൂചിതം യത് ഛാത്രഹിതം രാഷ്ട്രീയ പരീക്ഷാ പ്രണാല്യാഃ വിശ്വസനീയതാ ച രക്ഷിതം ഏഷഃ നിർണയഃ സ്വീകൃതഃ. സംസ്ഥയാ സ്പഷ്ടീകൃതം യത് പ്രശ്നപത്ര സംബദ്ധാനാം ആക്ഷേപാണാം വിസ്തൃത അന്വേഷണാർത്ഥം ഏഷഃ വിഷയഃ കേന്ദ്രീയ അന്വേഷണ അഭികരണായ പ്രേഷിതഃ. എതദർത്ഥം സംസ്ഥാ പൂർണ സഹയോഗം പ്രദാസ്യതി തഥാ അന്വേഷണായ ആവശ്യകാനി സാഹിത്യാനി അഭിലേഖാനി സഹായം ച ഉപലബ്ധം കരിഷ്യതി. കേന്ദ്രീയ സംസ്ഥാഭിഃ ആരക്ഷക ബലൈഃ ച സഹ സമന്വയാനന്തരം പ്രാപ്ത സൂചനാനാം ആധാരേണ ഏഷഃ നിർണയഃ കൃതഃ. ഭാരതീയ ജനതാദളസ്യ വരിഷ്ഠനേതാ ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ അനവരതം ദ്വിതീയവാരം അസമരാജ്യസ്യ മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാൻ. ഗുവാഹട്ടിനഗരസ്യ ഖാനാപാഡ

0: तं जनाः अस्मिन् पोर्टले स्वीयां स्वयं गणनां पूरयितुं शक्नुवन्ति। अस्य उपक्रमस्य अन्तर्गतं नागरिकाः स्वेच्छया स्वगृहाणाम् उपलब्धसैमिध्यानां सम्पत्तीनाम् अन्यविवरणानां च सूचनाः सरलतया सुरक्षितरूपेण सरलरीत्या च आन्लैन् इति आभासीयमाध्यमेन पूरयितुं शक्नुवन्ति। क्रिकेट प्रीमियर लीग क्रिकेट स्पर्धा मालिकायां अद्य सायंकाले अहमदाबाद नगरे गुजरात टाइटन्स अथ च सनराइजर्स हैदराबाद इत्यनयोः दलयोः मध्ये स्पर्धा भविष्यति। एषा क्रीडा सायं सार्ध सप्तवादने आरप्स्यते इति वार्ताः।
1: आकाशवाणी ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
1: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണി പങ്കുവച്ചു.
3: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ

0: സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണ ബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
1: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി മൂന്ന് പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി SJയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മുതൽ 16 രാവിലെ 8 വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4 വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 വർദ്ധിച്ച് 1,12,920 ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ O.സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.

0: ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് M. ജയചന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം.

0: മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
3: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം വയലും വീടും. അച്ചാർ വിപണനം നടത്തുന്ന സംരംഭകനായ VP ഷമീജുമായുള്ള അഭിമുഖം. എരിവും പുളിയും. വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, കൃഷി എന്നത് വലിയൊരു ബിസിനസ് സാധ്യത തെളിയിക്കുന്ന ഒരു മേഖല കൂടിയാണ്. കൃഷിയുടെ വൈവിധ്യമാർന്ന മേഖലകളെ തിരിച്ചറിഞ്ഞ് നമുക്ക് ചുറ്റുമുള്ള വിഭവങ്ങളെ എങ്ങനെ മൂല്യവർദ്ധിത പദ്ധതികളാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്ന യുവതലമുറ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കൃഷിയിലും കാർഷികാനുബന്ധ മേഖലകളിലും യുവാക്കൾ ഇന്ന് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സ്വന്തം ആശയങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റുകയുമാണ് ഇവർ ചെയ്യുന്നത്. മികച്ച വിദ്യാഭ്യാസവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള യുവജനങ്ങളും പാരമ്പര്യ രുചികളെ നൂതനമായ വിപണന രീതികളുമായി കൂട്ടിയിണക്കുന്നതും ഏറെ ആവേശകരമായ കാഴ്ചയാണ്. തനതായ നാടൻ രുചിക്കൂട്ടുകളെ ഒരു പ്രൊഫഷണൽ സംരംഭമാക്കി മാറ്റിയ യുവ കൂട്ടായ്മയിലെ ഒരംഗമാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. വിവിധ തരത്തിലുള്ള അച്ചാറുകളും ഡ്രൈ വെജിറ്റബിൾസും വിപണിയിലെത്തിച്ച് ശ്രദ്ധേയരാകുകയാണ് ഇവർ. രുചിയിലും പാക്കിങ്ങിലും ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു ചെറു സംരംഭത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് വിവരിച്ചു തരികയാണ്. കേവലമൊരു പദ്ധതി എന്നതിലുപരി രാസവസ്തുക്കളില്ലാത്ത ശുദ്ധമായ നാടൻ രുചിയും പച്ചക്കറികൾ ഉണങ്ങി സൂക്ഷിക്കുന്ന ഡ്രൈ വെജിറ്റബിൾസ് എന്ന നൂതന ആശയവുമാണ് ഇവരെ ഈ രംഗത്ത് വ്യത്യസ്തരാക്കുന്നത്.
1: എന്റെ പേര് ഷമീജ് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്.
0: ഷമീജ് എന്തായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്?
1: ഞാനൊരു 5 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യായിരുന്നു.
0: അവിടെ എന്തായിരുന്നു?
1: അവിടെ പെട്രോൾ പമ്പിലായിരുന്നു ജോലി. അപ്പം പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമുണ്ട്. മുമ്പ് ഒരുപാട് ബിസിനസ് ചെയ്തിരുന്നു. അപ്പം ചെറിയ ഫെയിലായിട്ട് അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിട്ട് വിദേശത്തേക്ക് പോയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ബിസിനസ് എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും അതേ താല്പര്യമുണ്ട് നാട്ടിൽ. അങ്ങനെ ഞങ്ങൾ വിദേശത്ത് നിന്ന് ജയിലിൽ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അപ്പം ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു സമയം എന്തായാലും ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന കൂട്ടുകാരാണ്, 4 പേരും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു നിഗമനത്തിലെത്തി.
0: ഇപ്പൊ വിദേശത്താണ് എങ്കിലും നമ്മുടെ ചെയ്യുന്ന ജോലി ഒന്ന് വേറെയാണെങ്കിൽ തന്നെ ഈ ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തേക്കായിരുന്നു അല്ലെ ഫോക്കസ് ചെയ്തിരുന്നത്?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഒരേ ടേസ്റ്റ് ഉള്ള കുറച്ച് കൂട്ടുകാരും കൂടെ കൂടിയപ്പോ നമ്മുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് എളുപ്പമായി.
1: തീർച്ചയായിട്ടും.
0: ഈ ബിസിനസ് എന്നുള്ള മോഹം കാരണം ജോലി ഉപേക്ഷിച്ചു പോകുന്നതായിരുന്നു?
1: നമുക്ക് ബിസിനസ് എന്നുള്ളൊരു ആശയം മാത്രമേ ഉള്ളൂ മനസ്സിൽ, ആഗ്രഹം എന്ന് പറയാം, അതായിരുന്നു മനസ്സിൽ കൂടുതൽ. ഈ ഫ്രണ്ട്സിനും അതേ മൈൻഡ് തന്നെയായതുകൊണ്ട് നമ്മൾ ഒരു 2-3 പ്രാവശ്യം രാത്രി കോൺഫറൻസ് കോളിട്ട് സംസാരിക്കും. എന്നിട്ട് പുതിയ പുതിയ ഐഡിയകളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോൾ എന്തായാലും ഗൾഫ് ജീവിതം മതി, എന്തായാലും നാട്ടിലൊരു ബിസിനസ് എന്നുള്ള മുമ്പേ ഉള്ള ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടത്താമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് നാട്ടിലേക്ക് എത്തിയത്.
0: ഈ ഒരു ചർച്ചയിൽ ബിസിനസ്സുകാരെല്ലാരും കൂടി കൂടി ചേർന്നപ്പോൾ എന്തായിരുന്നു നിങ്ങൾ അവിടെ നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്ത്

0: ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു തീരുമാനിച്ചത്.
1: എന്താണെന്നുള്ള പ്രത്യേകമായിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഫുഡ് റിലേറ്റഡ് ആയ എന്തെങ്കിലും തുടങ്ങണം നിർബന്ധമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ കുറച്ച് മുമ്പ് ഞാൻ ഗൾഫ് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അച്ചാറുണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പം നമുക്ക് മുന്ന് പരിചയമുള്ള ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ഗുണകരമാണെന്ന് നമുക്ക് തോന്നി. അപ്പം മുൻപ് പരിചയമുള്ള ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണകരമാണെന്ന് നമുക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ഫ്രണ്ട്സിനോട് അത് ചർച്ച ചെയ്തപ്പം അവർ പറഞ്ഞു അതാണ് ഏറ്റവും ബെറ്റർ, നമുക്ക് ഓവർ ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. നമ്മളെല്ലാവരും വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോകാന്നുള്ള ഒരാഗ്രഹം എല്ലാവരും അത് ഒറ്റ മനസ്സോടെ
0: ആശയത്തിലേക്ക് ഓക്കെ പറഞ്ഞു.
1: അതെ.
0: ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഈ കൂടത്തിൽ കൂടിയ ആൾക്കാർ?
1: നിങ്ങൾ ചെറുപ്പം മുതലേ കളിച്ചു പറഞ്ഞവരെ സനൂപ് വിതുൻ സന്ദീപ്, ഇവർ മൂന്ന് പേരാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്.
0: അച്ചാർ എന്ന് പറയുമ്പം ഈ ഒരു മേഖലയിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വരാറുണ്ട്. ഇപ്പോൾ ഒരു വീട്ടമ്മയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് കിട്ടുന്ന പല വസ്തുക്കൾ കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് ധാരാളം ആൾക്കാർ വരുന്നത് കൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു വെല്ലുവിളി ആയിരുന്നു അത്?
1: തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയായിരുന്നു. ഞങ്ങൾ ആദ്യം ഇത് ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ ഓവർ പ്രിസർവേറ്റീവ് നേടിയിരുന്നില്ല, അപ്പോൾ ഒരു 4 മാസമൊക്കെ നമ്മൾ എക്സ്പയറി കിട്ടുള്ളൂ. പക്ഷേ വേറെ വലിയ വലിയ കമ്പനിയൊക്കെ 1 ഇയർ എക്സ്പയറി ഒക്കെ ഉണ്ടാവും. നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ആകുമ്പം ആളുകൾ അറിയില്ല, പരിചയമല്ല. ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ നമ്മളെ സാധനം റിപ്പീറ്റ് ഓർഡർ വരും. പക്ഷേ ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാൻ ആളുകൾക്ക് വലിയ വലിയ കമ്പനി ഉള്ളപ്പം ആളുകൾ തയ്യാറല്ല. അപ്പോൾ നമ്മളൊരു 3 മാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഷോപ്പുകളിൽ ഒക്കെ നമ്മൾ തിരിച്ചെടുത്ത് അത് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നല്ലൊരു സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ ഡയറക്റ്റായിട്ട് ഇത് നമ്മുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളൊരു ആലോചനയായി. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്തു അച്ചാർ വിൽപ്പനയ്ക്ക് ആളുകളെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ
0: ഒരാളെ നമ്മൾ എടുത്തു ഇതിലേക്ക്.
1: 42 പേരുണ്ട് ഇപ്പോൾ. അവർ വീടുകളിൽ കൊണ്ടുപോയി, സ്ത്രീകളാണ്, നമ്മുടെ ചേച്ചിമാർ, നമ്മുടെ കുടുംബത്തെ പോലെയാണ്. അപ്പോൾ 42 പേരുണ്ട്. അവർക്ക് വിൽക്കാനുള്ള പ്രൊഡക്റ്റ് അവരുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അവർ ചിലപ്പം ബുദ്ധിമുട്ടുകൾ കഴിക്കും ഫിനാൻഷ്യലായിട്ട്. അപ്പം അത് വിറ്റ് കഴിഞ്ഞിട്ട് അവർ ക്യാഷ് തന്നാൽ മതി. അപ്പം എല്ലാവരും ഒരു കുടുംബം പോലെ നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. അവർ നല്ല രീതിയിൽ വിൽക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മളൊരു ഷോപ്പ് തുടങ്ങി ബാലുശ്ശേരി ബ്ലോക്ക് റോഡ് ജംഗ്ഷനിൽ. ഒരു നല്ല രീതിയിൽ ഒരു ഷോപ്പ് തുടങ്ങി.
0: എന്താണ് ഷോപ്പിൻ്റെ പേര്?
1: എരിവും പുളിയെന്നാണ്
0: അച്ചാറിന് ചേരുന്ന പേര്.
1: അച്ചാറിന് പേരുന്നത് മുമ്പ് ഞങ്ങൾ വേറെ
0: ഈ പ്രൊഡക്റ്റിന്റെ പേര് ഇത് തന്നെയാണോ?
1: ഇത് തന്നെയാണ്
0: എരിവും പുളിയും.
1: എരിവും പുളിയും ഒരു 10-35 ഐറ്റം അച്ചാറുകളുണ്ട് നമുക്ക്. ആദ്യം പേര് വേറെ ആയിരുന്നു ഷോപ്പുകൾ സപ്ലൈ ചെയ്തപ്പോൾ. പിന്നെ ഞങ്ങൾ ഇതുപോലെ തന്നെ ചർച്ച ചെയ്തു ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ പേരേതാണ്. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചെടുത്തൊരു പേരാണ് എരിവും പുളിയും. അങ്ങനെ കൂട്ടത്തിൽ നമ്മുടെ ചേച്ചിമാരെല്ലാം കൂടി എല്ലായിടത്തും സ്പ്രെഡായി. ഈ പ്രൊഡക്റ്റ് അത്രയും നല്ല പ്രൊഡക്റ്റാണെന്നുള്ള പിന്നെയും റിപ്പീറ്റ് ഓർഡറുകൾ ഒരുപാട് വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുടുംബക്കാരും സുഹൃത്തുക്കളെല്ലാം കൂടിയായിരുന്നു ഈ അച്ചാർ ഉൽപ്പാദനം. പക്ഷേ ഇപ്പം നമുക്ക് ഒരു 5 പുതിയ ചേച്ചിമാരും കൂടിയും
0: ഇതിൽ
1: സഹായത്തിന് ആവശ്യം ഇപ്പം ഉണ്ട്. അങ്ങനെ എല്ലാ ചേച്ചിമാരും കൂടി നല്ല റിപ്പീറ്റ് ഓർഡർ വന്നു, നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. അതിൻ്റെ രീതിയിൽ ഇപ്പം ബാലുശ്ശേരി ബ്ലോക്ക് റോഡ് ജംഗ്ഷനിൽ എരിവും പുളിയും എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, പക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
0: ഓക്കെ, എന്തായിരുന്നു ആദ്യം നിങ്ങൾ ഉണ്ടാക്കി വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കിയത്?
1: നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ചേച്ചിമാരും ഒക്കെ കൃഷി, ചെറുതായി ചേനയൊക്കെ കൃഷി ചെയ്യും. ചേന, പിന്നെ പപ്പായ, പിന്നെ അതുപോലെ മാങ്ങ, അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ മാക്സിമം നമുക്ക് നാട്ടുമ്പുറത്ത് കിട്ടുന്ന സാധനം നമ്മൾ കളക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പപ്പായ ഒക്കെ ഉണ്ടാക്കി വയ്ക്കുക. ആദ്യം പപ്പായ, ചേന, എന്നിട്ട് ആദ്യം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്കും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് അവരുപയോഗിച്ചിട്ട് എന്താണ് ഇതിൽ ചെറിയ പോരായ്മ, എന്താണ് ഇതിൽ നമ്മൾ മാറ്റേണ്ടതെന്നൊക്കെ അവരുടെ റിവ്യൂ ഒക്കെ അനുസരിച്ച് ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൽ മാറ്റം വരുത്തി. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മൾ എല്ലാം മാറ്റം വരുത്തി. നമ്മൾ 100% നമുക്കിതിൽ വിശ്വാസം വന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് ഇറങ്ങി. അത് തീർത്തും 100% വിജയമായി. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മളെ കൂടെ നിന്ന 42 ചേച്ചിമാർ ഇപ്പോഴും ഉണ്ട്. ചേച്ചിമാർ നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്തു, നല്ല രീതിയിൽ വിൽപ്പന നടത്തി, റിപ്പീറ്റ് ഓർഡർ കിട്ടി.
0: ഈ കൃഷി ചെയ്യുന്നവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവരുണ്ടാക്കിയ ഒരു ഉൽപ്പന്നത്തെ നമുക്ക് വിൽക്കാൻ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു മാർക്കറ്റിംഗ് ആയല്ലോ.
1: തീർച്ചയായിട്ടും നാട്ടുമ്പുറത്ത് നമ്മുടെ മേഖലയിൽ കിട്ടുന്ന മാക്സിമം ഈ വെജിറ്റബിൾസ്, അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾസ് നമ്മൾ കളക്ട് ചെയ്യും.
0: അതൊരു പ്രോത്സാഹനമാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ഉണ്ടാക്കാനായിട്ടും ആ ഒരു മേഖലയിലേക്ക് തിരിയാനായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ബിസിനസിന്റെ കാര്യത്തിൽ. അപ്പം തീർച്ചയായും നമ്മൾ തീർച്ചയായിട്ടും അവരെയും സപ്പോർട്ട് ചെയ്യണം. ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ചില പ്രൊഡക്റ്റ്, ഈത്തപ്പഴം അങ്ങനത്തെ പ്രൊഡക്റ്റ് മാത്രമേ മാർക്കറ്റുകളിൽ നിന്ന് എടുക്കുന്നുള്ളൂ.
0: ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെയാണ്.
1: പിന്നെ ഒരുവിധം നാട്ടുമ്പുറത്ത് കിട്ടുന്ന ഒരുവിധം പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ അവരുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്.
0: ഓക്കെ, പറഞ്ഞു പപ്പായ അച്ചാറിടുന്നത്. ഈ പപ്പായ മൂത്തുപോയാലും പ്രശ്നമാണ്, പാകമൊക്കെ ഉണ്ടല്ലേ.
1: ഈ പപ്പായ കുറച്ച് മൂത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഒരു മധുരം ഒരു ബിരിയാണിക്ക് പറ്റിയ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് കുറച്ച് ഒഴിക്കും.

0: മധുരത്തിന് വേണ്ടി നല്ലൊരു ഫ്ലേവറാണത്.
1: അങ്ങനെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു,
0: പുതിയ പുതിയ ഒരുപാട് പരീക്ഷണം. അങ്ങനെയാണ് നമ്മളൊരു 10-35 അച്ചാറുകളിൽ എത്തിയത്.
1: ഇപ്പം
0: ഇനി ദൈവസഹായിച്ചാൽ ഇനിയും കൂടുതൽ നല്ല രീതിയിൽ ഒരുപാട് ഞങ്ങൾ ആദ്യം ഈ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലായിടത്തും അറിയിട്ട് എന്തോ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് ഇറക്കുള്ളൂ.
1: ഈ നാല് പേരുടെ കയ്യിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക്.
0: അതെ അതെ.
1: പിന്നീട് നമുക്ക് ഇത് എന്തായാലും വിപുലീകരിക്കാനായിട്ട് പല കാര്യങ്ങളും വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സാമ്പത്തിക സഹായം ഒക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത്?
0: ഇപ്പോഴുള്ള സാമ്പത്തിക സഹായം നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങിയതിൽ തന്നെ വീണ്ടും അതിൻ്റെ ലാഭം വെച്ചിട്ടാണ് ഇത് വിപുലീകരിച്ചത്. ഇനി നമുക്ക് ഇപ്പോൾ ഷോപ്പ് തുടങ്ങി, നമ്മൾ ബാലുശ്ശേരി ബ്ലോക്ക് റോഡിലൊരു ഷോപ്പ് തുടങ്ങി. ഇനി നമുക്ക് ആഗ്രഹം ഈ ജില്ലയിൽ തന്നെ ഒരു 12 ഷോപ്പ് നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ സമീപിച്ചിട്ടുണ്ട്, ബ്ലോക്കിൽ നിന്ന് നല്ല ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് ഇനിയുള്ള ഷോപ്പുകളിലേക്ക് ഒരു ചെറിയ ലോണൊക്കെ എടുത്തിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഹെൽപ്പും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അത് വ്യാവസായിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്?
0: അതെ അതെ, വ്യാവസായിക വകുപ്പുമായിട്ട് സബ്സിഡിയൊക്കെ ഉള്ള ബ്ലോക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെല്ലാ ഹെൽപ്പും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതിനൊരു കൃത്യമായ പ്രോജക്റ്റ് തയ്യാറാക്കി.
0: അതെ, എന്താണ് അതിൻ്റെ, എന്തൊക്കെയാണ് മെറ്റീരിയൽ വേണ്ടത്, മെഷീൻസ് എന്തൊക്കെയാണ് വേണ്ടത്, ഫർണിച്ചർ എന്തൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്താൽ അവരതിന് എല്ലാ സഹായവും ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് പ്രോത്സാഹനമായിട്ട് അവരും കൂടെയുണ്ട്.
0: തീർച്ചയായിട്ടും.
1: മെഷീനറി യാതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ?
0: മെഷീനറി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മെഷീനറി ഒരു പാഡ് അതിന്റെ ലോക്ക് ചെയ്യണമെങ്കിൽ അത് പാഡ് വേണം, നിർബന്ധമാണ്, കാരണം അല്ലെങ്കിൽ ലീക്ക് ആവും പ്രൊഡക്റ്റ്. അതിനുവേണ്ടി ചെറിയൊരു മെഷീനറി യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെ കൂടുതൽ മെഷീനറി ഒന്നും ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഇപ്പം തന്നെ പ്രൊഡക്ഷൻ ഒരുപാട് കൂടി, അതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു 5 ചേച്ചിമാർ കൂടി ഇപ്പം നമ്മളുടെ പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡായി. അപ്പോൾ ഇനി കുറച്ചുകൂടിയും പ്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് ഓർഡർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ എടുത്തിട്ട് അവരുടെ ലേബല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, കണ്ണൂരേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അവരുടെ ലേബൽ വെച്ചിട്ട് കൊടുക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി മെഷീൻസൊക്കെ ആവശ്യമുണ്ട്, കാരണം പ്രൊഡക്ഷൻ കൂടുമ്പോൾ മെഷീൻസിൻ്റെ ആവശ്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഇനി വരുന്ന ലോൺ എടുത്തിട്ടൊക്കെ മെഷീൻസും പുതിയ സംരംഭം ഒക്കെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവിധ സപ്പോർട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ ബ്ലോക്കിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്.
1: ഇപ്പം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ലാഭം ഉണ്ടായിരിക്കണം. അത് എന്തായാലും ഇറങ്ങിയ ഉടനെ നമുക്ക് സക്സസ് ഉണ്ടാവും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച പോലെ എത്തിപ്പെടാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ഒരു സക്സസ്ഫുൾ ജേണിയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം?
0: നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിച്ച കാര്യം എന്ന് പറയും, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതൊരിക്കലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. നമ്മളൊരു ക്വാളിറ്റി ഇല്ലാതെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 മന്ത്സ് 4 മന്ത്സ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് മാർക്കറ്റിൽ. ഏറ്റവും നല്ല ക്വാളിറ്റി, അതും ഏറ്റവും നല്ല ഹൈജീൻ ആയിട്ട് കൊടുക്കുക, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ 4 സുഹൃത്തുക്കളും പറയാനുള്ള കാര്യം, നമ്മൾ എന്തായാലും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതുപോലെ ഹൈജീനും വൃത്തി, വൃത്തി നമുക്ക് 100% വൃത്തി വേണം, അതാണ് നമ്മൾ മെയിൻ ശ്രദ്ധിച്ച കാര്യം.
1: നമ്മുടെ കർഷകരിൽ നിന്ന് നേരിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാസവളങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിലും, അതായത് ചിലപ്പോൾ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ടാകും അല്ലേ? അപ്പൊ അത് കൃഷി ചെയ്യുന്നവരോട് നിങ്ങൾ പറയാറുണ്ടോ, ഇത് കൂടുതലും ജൈവപരമായി തന്നെ അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലം കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു? കാരണം രാസവളമൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയും, കാരണം ഇപ്പം നമ്മളൊരു മത്തൻ തന്നെ വിപണിയിൽ നിന്ന് വാങ്ങിയാൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് അധികം ദിവസം നിൽക്കില്ല, പക്ഷെ നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാക്കിയതാണ് എങ്കിൽ അത് കുറച്ച് നാളും കൂടെ നമ്മൾ പറിച്ചു വെച്ചാൽ ഇരിക്കും, കേടുവരാതിരിക്കും. അപ്പം അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. നമുക്ക് തരുന്ന കർഷകരിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് രാസവളം ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റും വേണ്ട, നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ സ്ഥിരം നാട്ടിൽ ഉള്ള ആൾക്കാരാണ്, നമുക്ക് അറിയാൻ പറ്റും ആരെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഏകദേശം. കാരണം ഇവർ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നവരാ, ഈ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കൃഷി ചെയ്യുന്നവർ, അവരുടെ അടുത്തുനിന്ന് മാത്രമേ നമ്മൾ ഈ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാറുള്ളൂ.
1: ആ ഒരു ശ്രദ്ധയും കൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്
0: ഉണ്ട്.
1: ഓക്കെ, പിന്നെ മറ്റൊന്ന്, നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളിലും കൂടുതൽ കളറ് ചേർത്ത് നിറവും, അതായത് നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ നിറവും പിന്നെ മണവും ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന പല വസ്തുക്കളും അതിൽ ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഇപ്പൊ പറഞ്ഞു പല പ്രൊഡക്റ്റുകളും നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ അത് വർഷങ്ങളോളം ചിലപ്പം കേടുവരാതെ ഇരിക്കുന്നതായിരിക്കും. ആ നിൽക്കാനുള്ള കാല പരിധി എന്ന് പറയുന്നതിന് പല സാധനങ്ങളും പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർക്കേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്?
0: നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ഒരു സാധനം ആഡ് ചെയ്യുന്നില്ല, കാരണം അതാണ് ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞല്ലോ, ഒരു 4-5 മാസം നമ്മൾ പ്രൊഡക്റ്റ് കിട്ടൂ, അതിൽ കൂടുതൽ കിട്ടില്ല. കാരണം ചില വലിയ കമ്പനികളൊക്കെ ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടും ധാരാളം പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട്. നമ്മൾ ഈ നല്ലെണ്ണ ഉപയോഗിക്കും, നല്ലെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കേടുകൂടാതെ കിട്ടും. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ

0: എല്ലാം എന്ത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട്
1: ഈ
0: വെള്ളം, ആ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നമ്മൾ മാക്സിമം എണ്ണയിൽ എന്താക്കും, വറുത്തെടുക്കും. വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, പിന്നെ ഉപയോഗിക്കുന്ന രീതി കേട്ടോ, ഉപയോഗിക്കുന്നവർ ഒരു നനഞ്ഞ സ്പൂൺ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പെട്ടെന്ന് കേടാവും. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും അതിലില്ലാതെ തീർച്ചയായും നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4-5 മാസം നമുക്ക് സുഗമമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
1: അതുപോലെ വൃത്തിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്?
0: നമ്മളൊരു ബിസിനസ് പരമായിട്ടല്ല, നമ്മളൊരു വീട്ടിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു, നമ്മൾ എത്ര വൃത്തിയായിട്ടാണ് വീട്ടുകാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം വീട്ടിലുള്ളവർ, നമ്മളെ ഫാമിലീസ് ഉള്ളവർ മാത്രമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയില്ല, പുതിയ അടുത്തുള്ള അയൽവാസികളായ 5 ചേച്ചിമാരുണ്ട്. അവരൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ എത്ര വൃത്തിയിലാണോ ആ രീതിയിൽ ഹൈജീൻ ആയിട്ടാണ് കഴുകുന്നതും പാകം ചെയ്യുന്നതും ഒക്കെ.
1: 35 പ്രൊഡക്ട്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഏതിനാണ്?
0: ചേനയും ഈത്തപ്പഴവും മിക്സ് ആയിട്ടൊരു അച്ചാറുണ്ട്. ചേന ഈത്തപ്പഴം ഒരു ഒരു മധുരരസമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പുളിമുളക്, പുളിമുളക് അച്ചാർ എന്ന് പറയും. പിന്നെ നമ്മൾ അച്ചാറ് പൊടി ഒന്നും യൂസ് ചെയ്യാത്തൊരു സാധനമുണ്ട്. അച്ചാറ് പൊടി, മുളക് പൊടി ഒന്നും യൂസ് ചെയ്യാത്ത, വെറും പച്ചമുളകും മാങ്ങയും പിന്നെ എള്ളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക ഐറ്റമുണ്ട്. അതിൻ്റെ നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ഒക്കെ ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ
1: ഇതിനൊക്കെ സീസണബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അല്ലേ?
0: ആ സീസണബിൾ, നമ്മൾ നാട്ടുമ്പുറത്ത് കിട്ടുന്ന മാക്സിമം മാവ് നമ്മൾ ഒന്നായിട്ട് എടുക്കും, എന്നിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് അത് സ്റ്റോക്ക് ചെയ്യും.
1: ഓ, അപ്പോൾ അതിനുള്ള സ്റ്റോറേജ്,
0: സ്റ്റോറേജ് ചെറിയ രീതിയിൽ നമുക്കിപ്പോൾ ഉണ്ട്. കാരണം അല്ലാതെ എന്താ പറയുക,
1: അതെങ്ങനെ ഉപ്പിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്?
0: നമ്മൾ കട്ട് ചെയ്തിട്ട്, മാങ്ങ കട്ട് ചെയ്തിട്ട് ബാരലിട്ടിട്ട് അതിലൊരു ലെയർ ഉപ്പിടും, പിന്നെ വീണ്ടും മാങ്ങ ഇടും, വീണ്ടും ഒരു ലെയർ ഉപ്പിടും, അങ്ങനെ അങ്ങനെ ഫില്ലാക്കി വെക്കും. അല്ലാതെ മാങ്ങക്കൊക്കെ നല്ല 150 രൂപക്കൊക്കെ മാങ്ങക്ക് റേറ്റ് വരുമ്പോൾ നമുക്ക് കിലോ ഒരു 60-70 രൂപക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 100 രൂപക്ക് കൊടുക്കാൻ പറ്റില്ല.
1: അതെ അതെ അതെ. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങി ഇതുപോലെ
0: സ്റ്റോക്ക് ചെയ്യും, സ്റ്റോക്ക് ചെയ്യും. നമ്മൾ ഇപ്പം സീസൺ ആയല്ലോ, അപ്പോൾ ഈ സമയം ഒരു 2 മാസത്തോടും കഴിഞ്ഞാൽ നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് മാവോടുകൂടി അവരോട് എടുത്ത് നമ്മൾ തന്നെ പറിച്ച്, നമ്മൾ ടീമുണ്ട് പറിക്കാൻ, അവരെന്നെ പറിച്ചിട്ട് മാക്സിമം തന്നിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കും.
1: ഇപ്പോൾ ഡേറ്റ്സ്,
0: ഡേറ്റ്സിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഡേറ്റ്സ് പ്രധാനമായിട്ടും വെറും ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ചേന മിക്സ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് നാരങ്ങ, ഈ ലെമണില്ലേ, ലെമൺ മിക്സ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ചെറി ഉണക്കമുന്തിരി അതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഡേറ്റ്സിൻ്റെ തന്നെ ഒരു 4-5 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇട്ടിട്ട് നല്ല ഓർഡറുകളും പുറത്തുനിന്ന് വരുന്നുണ്ട്.
1: കാറ്ററിംഗ് ആയിട്ട് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട്,
0: കാറ്ററിംഗ് സർവീസ് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. അവർക്കും നിർബന്ധം എന്താണ്, ക്വാളിറ്റിയാണ്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടാണ്. നാട്ടുംപുറത്ത് ഒരുപാട് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാറ്ററിംഗ് സർവീസ് ഉണ്ട്, അല്ലാതെ നാട്ടുംപുറത്ത് തന്നെ ഫുഡ് വെക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധമാണ്. അവർക്ക് പറയുമ്പോൾ അവിടെ സാധനം എത്തിച്ചു കൊടുക്കും, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്.
1: അപ്പോൾ ഇത് വിപണിയിൽ എത്തിക്കുന്നത് നിങ്ങൾ നേരിട്ട് തന്നെ എത്തിച്ചു കൊടുക്കുന്നു. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക?
0: കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ ഫുൾ ലിസ്റ്റും അതിൻ്റെ റേറ്റും നമ്മൾ വാട്സപ്പ് ചെയ്ത് തരും.
1: അങ്ങനെ നമ്പർ പറയൂ.
0: ഓക്കെ, 90 48 70 71 90 48 70 71 ഈ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ മൊത്തം ലിസ്റ്റും നമ്മൾ വാട്സപ്പ് ചെയ്ത് തരും. അതിൽ റേറ്റും ഉണ്ടാവും, ലിസ്റ്റും ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ചാൽ നമ്മൾ കൊറിയർ ചെയ്ത് തരും. ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട്.
1: ഓക്കെ, അപ്പം ഇങ്ങനെ എത്തിക്കും. അപ്പം നിങ്ങൾ വിദേശ വിപണിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനെ കണ്ടുകൂടെ? ഒന്നിലെയും വിദേശത്ത് ജോലി ചെയ്താളല്ലേ.
0: തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഒരു എക്സ്പോർട്ടിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അടുത്ത് തന്നെ ദൈവവും പിന്നെ നമ്മുടെ ചേച്ചിമാരും നാട്ടുകാരൊക്കെ സഹായിച്ചാൽ അടുത്ത് തന്നെ നമ്മൾ എക്സ്പോർട്ടിങ് തുടങ്ങുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പോൾ ആ ഒരു മേഖലയിലും കൂടെ വിജയം കണ്ടെത്താനായിട്ട് കഴിയട്ടെ.
0: താങ്ക് യു.
1: എന്തായാലും ഇങ്ങനെ ഒരു ബിസിനസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊന്നും അവരുടെ ആ ഒരു പ്രൊഡക്റ്റിലായിട്ട് ഒതുങ്ങി കണ്ടിട്ടില്ല, പല മേഖലയിലേക്ക് മാറി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇത് മാത്രമുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ?
0: നമുക്ക് കൂടാതെ ഇപ്പം ഒരു 4-5 അല്ലാത്ത പ്രൊഡക്റ്റ് ഏറ്റവും ഡിമാൻഡുള്ള ആൾക്കാർക്ക് വേണ്ടി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ, ഈ അവിലൂസ് പൊടി പല സ്ഥലത്തും പല പേരാണ് പറയുക, ചില സ്ഥലത്ത് പൂരെന്ന് പറയും, ചില സ്ഥലത്ത് അവിലൂസ് പൊടി എന്ന് പറയും. അതും വൻ ഡിമാൻഡാണ്, അതുണ്ട്. പിന്നെ ഡ്രൈ വെജിറ്റബിൾ ഉണ്ട്. നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തിട്ട് അത് പിന്നെ ഡ്രൈ ചെയ്യും, അതിൻ്റെ വാട്ടർ കണ്ടന്റ് മൊത്തം വലിച്ചെടുത്തിട്ട്.
1: ഈ മീൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ മത്സ്യം ഉണക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്തിട്ട്
0: അങ്ങനെ ചെയ്യാറുണ്ട്.
1: അപ്പൊ അതുപോലെയാണ്,
0: അതുപോലെ ഇത് പുതിയൊരു ഇതാണ്. പക്ഷെ നമുക്ക് ഈ വെജിറ്റബിളിന്റെ ഒരു ഗുണവും നഷ്ടപ്പെടാതെ ഫ്രീസ് ചെയ്യണം, നമുക്ക് ഇത്ര കറക്റ്റ് അതിന്റെ ഡിഗ്രി സെൽഷ്യസും ടൈമും കറക്റ്റ് ആയിരിക്കണം, അപ്പോഴാണ് നമ്മൾ ക്രിസ്പിയിൽ ഇത് ലഭിക്കുള്ളൂ. നമ്മൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കഴിക്കും അത്. നമ്മൾ ചിപ്സ് കഴിക്കുന്ന അതേ ലാഘവത്തോടെ കഴിക്കാം, നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പി സൗണ്ടും കാര്യങ്ങളുമാണ്.

0: അപ്പൊ അത് അങ്ങനെ ചെയ്തു.
1: അതെ അതെ, നല്ല ഫാസ്റ്റ് മൂവിംഗ് ഉണ്ട്.
0: നമ്മള് വെജിറ്റബിൾസിനെ കുറിച്ച് പറഞ്ഞു, ഡേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഇനി മറ്റു അതായത് മത്സ്യ മാംസ്യങ്ങൾ കൊണ്ട് അച്ചാറുകൾ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല.
1: ഓക്കെ, നമ്മുടെ നോൺ വെജ് ഐറ്റംസ് ഇപ്പോൾ ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ സൂതമീനുണ്ട്, പിന്നെ മത്തിയച്ചാറുണ്ട്, പിന്നെ കൂന്തളുണ്ട്, പിന്നെ ഇരുന്ത് എന്ന് പറയും കക്ക, കക്ക അച്ചാറുണ്ട്, കല്ലുമ്മക്കായി അച്ചാറുണ്ട്. അങ്ങനെ ഒരു 10 നോൺ വെജ് ഐറ്റംസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നമ്മളെടുത്ത്.
0: അതെ അതെ അതെ. അവലോസുപൊടിയും പിന്നെ
1: ഡ്രൈ
0: വെജിറ്റബിൾസ്, പിന്നെ
1: പിന്നെ നമ്മൾ ഈ നാട്ടിൻപുറത്ത് തന്നെ അത് നമ്മളെ അടുത്തുനിന്നൊക്കെ ഈ വീടുകളിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന കൂവപ്പൊടി എന്ന് പറയും, ഇപ്പം ഭയങ്കര ഹെൽത്തി പൗഡറാണ്. അപ്പം അതുണ്ട്, കൂവപ്പൊടി ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ ഡ്രയറിൽ ഉണക്കിയ ഈ കൈപ്പക്കല്ലേ, കൈപ്പക്കയുണ്ട്, പിന്നെ മുളക് കൊണ്ടാട്ടുണ്ട്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നെല്ലിക്ക ഉണക്കിയിട്ട് ഡ്രയറിൽ വെച്ച് ഉണക്കും, കയ്പ്പ് ഉണക്കും, കൊണ്ടാട്ട് ഉണക്കും, അങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ നമ്മുടെ ഡ്രയറിൽ തന്നെ വെച്ചിട്ട് ഉണക്കിയിട്ടാണ് നമ്മുടെ ഷോപ്പുകളിലും അവിടെ ചേച്ചിമാർക്കൊക്കെ എത്തിച്ചു കൊടുക്കും. മീൻകറിയിലൊക്കെ ഇടാൻ പറ്റില്ല, അരച്ചിട്ട് ഉപയോഗിക്കൂലേ? നമ്മളെ നാട്ടിലേക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കും.
0: ഈ നെല്ലിക്ക
1: കുഞ്ഞമത്തിയിൽ നെല്ലിക്ക ഉണക്കും, എന്നിട്ട് മുളകും കുരുമുളകും നെല്ലിക്കും കൂടി അരച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയും, ഈ കുഞ്ഞമത്തി വരട്ടെന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാ, നല്ല എരിവും നല്ല ഇരുത, നല്ല ടേസ്റ്റാ. നെല്ലിക്ക ഉണക്കിയതും കുരുമുളകും കൂടി മിക്സിയിൽ അരച്ചിട്ട് കുഞ്ഞമത്തി കൂടുതൽ ടേസ്റ്റ്, എല്ലാ മത്തിയിലും എല്ലാ മീനിലും ഉപയോഗിക്കും.
0: അപ്പൊ അതിലങ്ങനെ കറിയാക്കിയിട്ട്
1: ഉപയോഗിക്കാം.
0: അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നെല്ലിക്ക ഉണക്കി എന്ന് പറയുമ്പോൾ അത് ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ.
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെ ഒരു പർപ്പസിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ ഇത് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടാണ്
1: കൂടുതൽ ഫുഡ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നു, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അച്ചാർ രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ളൊരു ഇത് കൂടിയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: നമ്മുടെ ഷോപ്പുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 35 അച്ചാറുകളുണ്ട്. ആ 35 അച്ചാറുകളും നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കാനുള്ളൊരു ഇതുണ്ട്. എന്തായാലും നോൺ വെജ് ആണെച്ചാലും, എത്ര നോൺ വെജ് ആണെച്ചാലും വെജ് ആണെച്ചാലും, എല്ലാതരം അച്ചാറും ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കാനുള്ള ഒരു കാര്യം അവരുടെ ഷോപ്പിൽ ഏർപ്പാടുണ്ട്.
0: ഓക്കെ. പല ചെറുപ്പക്കാരും പല മേഖലകളും തേടി പോകുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ വരും തലമുറയോട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരോട് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്നോ അറിയാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത് അവരോട്, നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും അത് കുറച്ചു കാലം മിനിമം ഒരു 1 ഇയറെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഒരു 4-5 മാസം കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ വരും ഇതിൽ. ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് 100% പ്രോഫിറ്റ് ഒന്നും ഒരു ബിസിനസ്സിലും സ്റ്റാർട്ടിങ് കിട്ടില്ല. പക്ഷെ അത് നിലനിർത്തി നമ്മളൊരു വർഷം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% നമുക്കത് വിജയം തരും. അതിൽ നമ്മൾ ഒരു അതിൽ ആ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-4 മാസം 4-5 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ വരും, പുതിയ പുതിയ അവസരങ്ങൾ വരും, പുതിയ പുതിയ എവിടെ നിന്ന് എന്തൊക്കെ പ്രൊഡക്റ്റ് കിട്ടും, എങ്ങനെയൊക്കെ കിട്ടും, വളരെ നല്ല രീതിയിൽ കിട്ടും, നല്ല ക്വാളിറ്റി കിട്ടും എന്നൊക്കെ പുതിയ പുതിയ ഐഡിയകൾ നമുക്ക് ഓരോ മാസം ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ഐഡിയകൾ വരും. അപ്പോൾ ഒരു വർഷം വരെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ ബിസിനസ് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് ഇപ്പം ഫ്ലോപ്പാണ്, ലാഭമല്ല, നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ നിന്ന് പിന്തിരിയാതിരിക്കുക. ഒരു വർഷം വരെങ്കിലും അത് എങ്ങനെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.
0: അപ്പൊ എന്തായാലും നമുക്ക് വിജയത്തിൽ
1: 100% നമുക്ക് വിജയം ലഭിക്കും അതിൽ.
0: നിങ്ങളത് തെളിയിച്ച ആൾക്കാരും കൂടിയാണ്
1: തീർച്ചയായും. ഞാൻ മാഡത്തിനോട് പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഷോപ്പുകളിൽ കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു 10-60,000 രൂപന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്.
0: അപ്പൊ തുടക്കത്തിൽ തന്നെ അത്രയും വലിയൊരു നഷ്ടം വരുമ്പോ
1: ശരിക്കും നമുക്ക് മാനസികമായിട്ടൊന്ന് ഈ 4 പേരുള്ളത് കൊണ്ട് നമുക്ക് സപ്പോർട്ടാണ്. ഒരു പേരായ ചിലപ്പം തളർന്ന ഒരു നിരാശയോടെ നമ്മൾ നിർത്തിയാൽ നിൽക്കും. പക്ഷെ നമ്മൾ 4 പേരും ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ഇല്ല, കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഇതാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിയിൽ വീണ്ടും തുടങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് നല്ല രീതിയിൽ ഇപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പലർക്കും സപ്പോർട്ട് വരുന്നുണ്ട്. പലരും അതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
0: ഇതല്ലെങ്കിൽ വേറൊരു മേഖലയാണെങ്കിലും, അതായത് ബിസിനസ്സിന് അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാനായിട്ട് പല കാര്യങ്ങളും നമുക്കൊരു ആശയം ഉണ്ടായാൽ മതി അല്ലേ? അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ആശയം അതുമായിട്ട് ചെന്നാലും നമുക്ക് സഹായിക്കാനായിട്ട് ഈ ഗവൺമെന്റ് തലത്തിൽ നിന്നും പ്രോജക്ട് തയ്യാറാക്കാൻ, നിങ്ങളുടെ ആശയം ഇതാണെന്ന് പറഞ്ഞാൽ തയ്യാറാക്കി തരാനായിട്ട് അവിടെ ഒരാളില്ലേ പ്രോജക്ട് തയ്യാറാക്കി? അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഒരു ആശയവുമായി നമ്മൾ ചെന്നാൽ നമുക്ക് ഏത് ബിസിനസ്സും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ? നമ്മുടെ അന്തരീക്ഷം അങ്ങനെയാണ്.
1: തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്ഥിരത വേണം. നമ്മൾ ഒരു 4-5 മാസം ഒരു 1 ഇയർ വരെ അതിന് പരിശ്രമിച്ച് നമ്മളിതൊക്കെ വിജയം ഉറപ്പാണ്. പിന്നെ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ, ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ നമുക്കൊരു ആശയമുണ്ട്, ഇങ്ങനത്തെ ഒരു ആശയമുണ്ട്, അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കി തരാൻ വരെ ആളുണ്ട് മൊത്തത്തിൽ. അപ്പം നമുക്ക് കൂടുതൽ ആദ്യം വേണ്ടത് നമുക്ക് ആഗ്രഹമാണ്, അതിയായ ആഗ്രഹം. അങ്ങനെ 4 പേർ

0: മതിയായ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അവർ മൂന്ന് പേരും വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷേ അവർക്കിപ്പോൾ ആഗ്രഹം വർക്ക് ചെയ്യാനല്ല, ഈ ബിസിനസ്സിലേക്ക് വരാനാണ്. അപ്പോൾ ഒന്നുകൂടി ഞങ്ങൾ ഒന്നുകൂടിയും സെറ്റായിട്ട് അവരൊക്കെ അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് എല്ലാവരും പൂർണ്ണമായിട്ട് ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്.
1: ജോലി തേടി വിദേശത്ത് പോയെങ്കിലും ഉള്ളിലുള്ള ഒരു ആശയത്തെ, അതൊരു വലിയൊരു ഉള്ളിൽ കടന്നിങ്ങനെ അഗ്നിയായിട്ട് അത് എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ആശയം അങ്ങനെ അതിന് കൂട്ടുകൂടാനായി കൂടെ കൂടിയ നാല് പേരും കൂടെ കൂടി നിങ്ങൾ ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അത് നമ്മുടെ അർപ്പണബോധവും നമ്മൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളതും കൂടെ ആകുമ്പോൾ, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് 100% ക്വാളിറ്റിയും കൂടെ നൽകുമ്പോൾ, നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലവും കൂടെ ആകുമ്പോഴേക്കും അത് നല്ലൊരു വിജയത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ നാല് പേരുടെയും ജീവിതം എന്ന് പറയുന്നതും നിങ്ങളുടെ വാക്കുകൾ എന്ന് പറയുന്നതും നിരവധി ആളുകൾക്ക് പ്രചോദനമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ടും ഇങ്ങനൊരു ബിസിനസ് രംഗത്തിലേക്ക് ഇറങ്ങി വരാനായിട്ടുമുള്ള ഒരു വലിയൊരു സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും തിരക്കിനിടയിലും നമ്മുടെ ശ്രോതാക്കളോട് സംസാരിക്കാൻ വേണ്ടി, നിങ്ങളുടെ ബിസിനസ് വിജയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും കൂടുതൽ വിജയത്തിലേക്ക് എത്തട്ടെ, വിപുലമാകട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.
0: ഇതുവരെ എന്നെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.
1: എരിവും പുളിയും കാർഷിക മേഖലയിലെ സംരംഭകൻ വി.പി. സമീജ ആയിരുന്നു ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ നമുക്കൊപ്പം ഇതുവരെ.

വയലും വീടും സമാപിക്കുന്നു.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 25,400 രൂപ, വടകര 24,730 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,200 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 4,200 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,500 രൂപ, പൊന്നാനി 18,000 രൂപ, കോഴിക്കോട് 16,750 രൂപ, മഞ്ചേരി കിൻഡലിന് 5,800 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 25,400 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 9,000 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 38,200 രൂപ, കോഴിക്കോട് പുതിയത് 38,200 രൂപ, മാനന്തവാടി പഴയത് 36,000 രൂപ. പുകയില മിനപാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 35,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 27,500 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് മാനന്തവാടി പുതിയത് 7,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,300 രൂപ, മാനന്തവാടി 2,500 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര കിൻഡലിന് മാനന്തവാടി പാണ്ടി 5,100 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000 രൂപ, കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 600 രൂപ, മാനന്തവാടി ലഗോൺ 620 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 4,000 രൂപ, മാനന്തവാടി 3,500 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,420 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,500 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 3,300 രൂപ, മാനന്തവാടി 3,200 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,000 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,600 രൂപ. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,000 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,200 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,600 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600 രൂപ, AP1 4,200 രൂപ, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4,800 രൂപ, AST 4,000 രൂപ, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 6,000 രൂപ. കടല കിൻഡലിന് മാനന്തവാടി 7,000 രൂപ. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,500 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ഇപ്പോൾ കേട്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ പരമാവധി താപനിലയിൽ വലിയ മാറ്റമില്ല. എന്നിരുന്നാലും പാലക്കാട് ജില്ലയിൽ താപനില സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. പാലക്കാട്ടെ ഉയർന്ന താപനില 36.7 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ കേരളത്തിലും

0: വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ പരമാവധി താപനിലയിൽ വലിയ മാറ്റമില്ല. എന്നിരുന്നാലും പാലക്കാട് ജില്ലയിൽ താപനില സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. പാലക്കാട്ടെ ഉയർന്ന താപനില 36.7°C. അടുത്ത 7 ദിവസത്തിനുള്ളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് പ്രത്യേക മുന്നറിയിപ്പുകളില്ല.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd day, May 12, ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
2: കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: പുനഃപ്രക്ഷേപണം 13, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം August 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
5: पहला पड़ाव प्रधानमंत्री का संयुक्त अरब अमीरात का होगा. संयुक्त अरब अमीरात के साथ हमारे बहुआयामी रिश्ते हैं, लेकिन उसमें ऊर्जा सुरक्षा बहुत अहम एक उसका भाग्य है. ऊर्जा सुरक्षा पर बातचीत होगी, कैसे इसको और व्यापक किया जाए. ऊर्जा सुरक्षा हमारी है, उसको हम मजबूत कर सके. इसके अलावा जो 4 अन्य देश हैं, नॉर्डिक समिट होने वाला है, नॉर्वे की यात्रा है, स्वीडन की यात्रा है, इटली की यात्रा है, नेदरलैंड्स की यात्रा है. इनोवेशन इको सिस्टम में भारत में बहुत काम हो रहा है और क्लीन एनर्जी टेक्नोलॉजीज में ये लोग और ग्रीन ट्रांजिशन में काफी आगे हैं. तो इन सभी मुद्दे पर हमारी बातचीत होगी. विकसित भारत की तरफ हमको ले आता है, उसे कैसे मजबूत किया जाएगा, ये प्रधानमंत्री के दौरे का एक मुख्य आधार है.
4: സന്ദർശനത്തിന്റെ 2nd പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബീബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ്.

0: സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര എൽ പി ജി ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അൻപത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്ററിക്കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബെഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
3: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അഹമ്മദാബാദ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559 നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,300

0: 180 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി.

0: യുവവാണിയിൽ ഇന്നാദ്യം കൗമാരക്കാരിലെ ടെൻഷൻ അകറ്റാം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബി ജയരാജുമായുള്ള അഭിമുഖ സംഭാഷണമാണ്.
1: സാമൂഹിക ബന്ധങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളിലൊന്നാണ്. നവമാധ്യമങ്ങളിലെ കടന്നുവരവ് യുവാക്കളിൽ സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നതിനും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നിരവധിയാണ്. ഈ കാലഘട്ടത്തിൽ പൊതുവിൽ ജീവിതക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനമായും ആരോഗ്യ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം, ബന്ധങ്ങളിലെ വിള്ളലുകൾ, അനാരോഗ്യകരമായ മത്സരങ്ങളുടെ വർദ്ധനവ് എന്നിവ യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾക്കും ടെൻഷനും കാരണമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എപ്രകാരം മനഃശാസ്ത്രപരമായി സമീപിക്കാം?
2: ശരിയാണ്, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. യുവാക്കൾ ഇപ്പോഴും ഒത്തിരി അധികം ടെൻഷനിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പലവിധ സമ്മർദ്ദങ്ങളെയാണ് അതിജീവിക്കേണ്ടി വരുന്നത്. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, സഹപാഠികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, അങ്ങനെ സമൂഹത്തിന്റെ ആകെപ്പാടെയുള്ള സമ്മർദ്ദം, അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന ശാരീരികമായ വ്യത്യാസങ്ങൾ, അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കൊണ്ട് തന്നെ അവർ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ഈ സാമൂഹ്യ മാധ്യമത്തിന്റെ കടന്നുകയറ്റം, പലപ്പോഴും ഒരു ടെക്നോളജി പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും മുതിർന്നവർക്ക് പോലും അത് എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാം, ഉത്തരവാദിത്വത്തോടു കൂടി അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് മുതിർന്നവർക്ക് പോലും കൃത്യമായി അറിയാത്തൊരു കാലഘട്ടത്തിലാണ്, ഇതിന്റെ ഒരു കുത്തൊഴുക്കിലാണ് നമ്മുടെ യുവാക്കളുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ നമുക്ക് സന്തോഷകരമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അതിന്റെ റെസ്പോൺസിബിൾ യൂസേജ് മുതിർന്നവരെക്കാളും നന്നായിട്ട് യുവാക്കൾക്ക് ഉപയോഗിക്കാനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രളയം നടന്ന ഘട്ടത്തിൽ യുവാക്കളായിരുന്നു എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്തതും. കൗമാരക്കാരാണ് രാത്രി മുഴുവൻ ഈ ക്യാമ്പുകളിലൊക്കെ പോയി നിന്ന് യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും, ഒരു മണിക്ക് പണി നിർത്തിയിട്ട് 6 മണിക്ക് വീണ്ടും തിരിച്ചു പോകുന്നതും അതൊക്കെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇപ്പം നമ്മൾ അവരെ നല്ലതെന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും യുവാക്കളെ കുറിച്ച് നമ്മൾ വീണ്ടും പഴയ കുറ്റവും പഴയ ടെൻഷനും ഒക്കെ വീണ്ടും മാതാപിതാക്കളെ അടിച്ചേൽപ്പിക്കും. ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. മാതാപിതാക്കൾ എന്നുള്ള സ്വാതന്ത്ര്യം ഒരു സ്വതന്ത്ര വ്യക്തികളായിട്ട് മാറുവാണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് ഈ മകൾ ഇങ്ങനെ ആയിപ്പോയത്, ശരിക്കും അവരെ ആലോചിക്കുന്നില്ല. അവരുടെ കൗമാരകാലത്ത് എങ്ങനെയായിരുന്നു, അവരുടെ കൗമാരകാലത്ത് മകൾ അവർ കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെ കൗമാരകാലത്ത് അവരെങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, അവർക്ക് ദേഷ്യപ്പെടാറുണ്ടായിരുന്നു, അവർക്ക് ശാരീരിക വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരുന്നു, അവർക്ക് പ്രണയങ്ങൾ ഉണ്ടാവുമായിരുന്നു, ഇതൊക്കെ മറന്നു വെച്ചിട്ടാണ് അവർ കുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആവശ്യമില്ലാത്ത തുമ്പിയെ പോലെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതാണ് പോലെ ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ മൊത്തം ഈ കൊച്ചുകുട്ടികളുടെ തലയെ കെട്ടിവെക്കുകയും പലവിധ സ്ഥലങ്ങളിൽ അവരെ കോച്ചിങ് എന്ന് പറഞ്ഞ് കൊണ്ടുവിടുകയും അമിത പ്രഷർ, ഈ ജയിച്ചു വരുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഈ തോറ്റുപോകുന്ന കുട്ടികളെ ആരും കാണുന്നില്ല. തോറ്റുപോകുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം എത്രമാത്രം ചോർന്നു പോകുന്നുള്ള മാതാപിതാക്കൾക്ക് അറിയില്ല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഡിമാൻഡുകൾ കുട്ടികളുടെ മേലിൽ നുഖം പോലെ കെട്ടിവെച്ചു.

0: ഉപേക്ഷിക്കാതിരിക്കുക. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക. അവരുടെ പ്രായത്തിൽ അവർ കൂടുതലും മാതാപിതാക്കളിൽ നിന്ന് അകന്ന് സുഹൃത്തുക്കളിലേക്ക് പിയർ ഗ്രൂപ്പ്സിലോട്ട് അവരുടെ റിലേഷൻ മാറും എന്നുള്ളത് വാസ്തവമാണെന്ന് മനസ്സിലാക്കുക. അവർ കാണിക്കുന്ന ധിക്കാരമല്ലെന്നും അവർ കാണിക്കുന്ന അഹങ്കാരമല്ലെന്നും അത് സ്വാഭാവിക പ്രക്രിയയാണെന്നും അവരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഡിമാൻഡുകൾ എന്താണ്, ഇതൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മാതാപിതാക്കളും സമൂഹം പൊതുസമൂഹം ഒന്നടങ്കവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യുവാക്കളെ നമ്മൾ സാധാരണ ഈ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി നമ്മളിപ്പോൾ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളൊക്കെ അംഗീകരിക്കുന്ന പോലെ തുടർന്ന് അവരെ ഉത്തമ പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
1: 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകളിൽ മരണകാരണങ്ങളിൽ രണ്ടാമതായി ലോകാരോഗ്യ സംഘടന കാണുന്നത് ആത്മഹത്യയാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകളെ എപ്രകാരം നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും? ഇവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ശരിയാണ്, താങ്കൾ പറഞ്ഞത് തികച്ച് ശരിയാണ്. ആത്മഹത്യയാണ് പ്രധാനപ്പെട്ട മരണകാരണങ്ങൾ. 20 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ആത്മഹത്യയാണ്. ലോകമെമ്പാടും 800,000 ഉള്ള ആളുകളാണ് ഒരു വർഷം മരിക്കുന്നത്. അതായത് 40 മരണങ്ങൾ ഒരു സെക്കൻഡിൽ ലോകത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് 5-ൽ 1 യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസേബിളിംഗ് ആയിട്ടുള്ള അവനെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യുവാക്കളുടെ യുവ കൗമാരക്കാരുടെയും ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വളരെ കൂടുതലായിട്ടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നിരക്ക് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള നിരക്കാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ഈ ആത്മഹത്യ പ്രതിരോധത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കേൾക്കുക, പൂർണ്ണമായിട്ട് നമ്മൾ അവരെ ശ്രവിക്കുക. അവരെ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മൂഡ് ഓഫ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾ മിണ്ടാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ വെറുതെ കഥപടച്ച് മുറിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ പൊട്ടിക്കരയുന്നത്, എന്തുകൊണ്ടാണ് അവർ ഭക്ഷണകാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് എന്നെ ആരും ഇഷ്ടമല്ല, എന്നെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരാതി പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ റിബല്യസ് നേച്ചർ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, എനിക്ക് ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കുട്ടികൾ എപ്പോഴെങ്കിലും ഓഫ് ഹാൻഡ് ആയിട്ടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധ്യാപകരടക്കം. ഇതൊക്കെ ഏർലി സയൻസ് ആണ്, ഏർലി വാർണിംഗ് സയൻസ് ആണ്. ഈ സൈനുകളൊക്കെ നമ്മൾ ഇത്തരം കൈചൂണ്ടികൾ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയാണ്, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആത്മഹത്യ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചുള്ള ആത്മഹത്യ പ്രതിരോധ ക്ലിനിക്കുകളുണ്ട്, ആത്മഹത്യ പ്രതിരോധത്തിന് വേണ്ടി വിളിക്കാനുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എല്ലാ ജില്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. കുട്ടികൾക്ക് മുമ്പൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാനോ ഒക്കെ ആളുകൾക്ക് ഒരു പേടിയായിരുന്നു, എന്റെ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല, പിന്നെ എന്തിനാണ് സൈക്കോളജിസ്റ്റിനെ കാണുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ അത്തരം കാഴ്ചപ്പാടുകളൊക്കെ മാറിയിരിക്കുന്നു. എല്ലാവരും മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ടെൻഷൻ ഉണ്ടാകുമ്പോഴും സൈക്കോളജിസ്റ്റുകളൊക്കെ ഓപ്പണായിട്ട് പോയി കാണാനായിട്ട് തുടങ്ങി. ആ ഒരു ട്രെൻഡ് നല്ല ആരോഗ്യകരമായ ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ വളരെയധികം ആത്മഹത്യകളെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് എക്സ്പേർട്ട് ഹെൽപ്പ് എടുക്കുക. പിന്നെ സമൂഹവും വളരെയധികം ശ്രദ്ധാപൂർവ്വം ഈ അവരുടെ മുതലാണ്, അവർ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ സമൂഹത്തിന്റെ ആവശ്യം, അവർ യങ് ബഡ്സ് ആണ്, അവർ യങ് ടാലൻസ് ആണ്, അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വേണ്ടുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കൗമാരക്കാരെ യുവാക്കളെയും കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും.
1: വിഷാദരോഗം വല്ലാണ്ട് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിത്. വിഷാദരോഗത്തെ എപ്രകാരം നമുക്ക് നേരത്തെ മനസ്സിലാക്കി ചികിത്സ നേടാനായിട്ട് സാധിക്കും?
0: വിഷാദരോഗം മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും ഈ വിഷാദരോഗവും വിഷാദവും ആയിട്ടുള്ള ഒരു മൂഡും നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡിപ്രസ്ഡ് മൂഡും ക്ലിനിക്കൽ ഡിപ്രഷനുമായിട്ട്, അതായത് എല്ലാവർക്കും ചിലപ്പോൾ ഒരാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എനിക്കിന്ന് വലിയ സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം, അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുമ്പ് ചെയ്ത പ്രവർത്തികളിലൊന്നും താല്പര്യം ഇല്ലാതിരിക്കുക, നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം തുടർച്ചയായിട്ട് ഒന്നിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ല അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മുമ്പ് സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളിൽ ഇപ്പോൾ ആനന്ദം ലഭിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഒരു ക്ലിനിക്കൽ ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അത്തരം ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ എന്ത് പറ്റി ഈ ചേഞ്ച്, എന്തുകൊണ്ടാണ് അവൻ പ്രോപ്പർലി ഡ്രസ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അവൻ കുളിക്കാത്തത്, എന്തുകൊണ്ടാണ് അവന് ആംഗ്രി ഔട്ട്ബേഴ്സ് ഉണ്ടാകുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അധ്യാപകർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അധ്യാപകരാണല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൃത്യസമയത്ത് തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ അവന് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന കുട്ടിയോട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, നമ്മളിനി എത്ര നന്നായിട്ട് പെരുമാറിയാലും എല്ലാ ആളുകളും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. ഈ ലോകത്തിൽ എല്ലാ ആളുകളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെയൊക്കെയുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വഴി അവന്റെ ദ വേ ഹി തിങ്സ്, അവൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ആ ചിന്തകളെയൊക്കെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയും. പിന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇപ്പം ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പിയാണ്. ഇതിന് സാധാരണഗതിയിൽ ഇപ്പം മുമ്പ് CBT ഡ്രഗ് തെറാപ്പിയും വേണമെന്ന് പറയാറുണ്ട്, അതായത് മരുന്നും ഇതിന്റെ കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അവന്റെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വഴി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴി ഇവന്റെ

0: അല്ലെങ്കിൽ അവളുടെ വിഷാദ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ്.
1: ആളുകളിലെ നിരാശ, ഭയം, സങ്കടം, അസംതൃപ്തി, പ്രതീക്ഷ നശിക്കുന്ന അവസ്ഥ എന്നിവ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുവാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഒന്ന്, നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് എമർജൻസി കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. അതിന് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ആ വോളണ്ടിയേഴ്സ് വന്നിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ട, അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ അവരെ വ്യക്തികളായിട്ട് ഉൾക്കൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള എല്ലാ വിഷമതകളും സങ്കടങ്ങളും നമ്മൾ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. അവർക്കൊരു പ്രതീക്ഷയുടെ എല്ലാം ശരിയാവും, ഉടനെ തന്നെ എല്ലാം ശരിയാവുന്നുള്ള മിഥ്യാധാരണയൊന്നും അവർക്ക് കൊടുക്കേണ്ടെന്ന് കാര്യമില്ല. പയ്യെ പയ്യെ പതിയെ പതിയെ നമ്മളെല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. പ്രത്യാശയുണ്ട് നമുക്കിതിന്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത്, ഇപ്പോഴല്ലാതെ ഉണ്ടാകുന്നത് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ശരിക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു സ്ട്രെസ് റിയാക്ഷൻ ഉണ്ടാവും. അത് ചിലപ്പം ആംഗ്രി ഔട്ട് ബേസ് ആയിരിക്കും, ദേഷ്യം കൊണ്ട് ചിലപ്പം ഇതായിരിക്കും, ചിലപ്പം വാവിട്ട് നിലവിളിയായിരിക്കും, ചിലപ്പം രാത്രി ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നതായിരിക്കും, ചിലപ്പം നൈറ്റ് ടെറേഴ്സ് ആയിരിക്കും, ഒരു കാരണവുമില്ലാതെ ഞെട്ടി ഉണർന്നിട്ട് കിതച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിക്കാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് ക്ലിനിക്കൽ ഇന്റർവെൻഷൻ അത്യാവശ്യമാണ്. ആ ഒരു ഡോക്ടറെ നമ്മൾ കണ്ടേ പറ്റൂ, അതിനുള്ള മരുന്ന് കഴിച്ചേ പറ്റൂ. അത് 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ, അതായത് ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു, വലിയൊരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, എല്ലാം നശിപ്പിക്കുന്നത്, സർവ്വം ശിഥിലമാവുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്കെല്ലാം അവരുടെ പ്രതീക്ഷകളും വീടും എല്ലാ സാധനങ്ങളും നശിച്ച്, അവരുടെ പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്വത്തും എല്ലാം, വളർത്തുമൃഗങ്ങളും എല്ലാം മരിച്ചിട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണ് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഒരു ഭൂമി ഒലിക്കം ഉണ്ടായാലും ഇതുണ്ടാവും, ഒരു യുദ്ധാനന്തര ഇതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു യുദ്ധം ഉണ്ടായാലും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടായാലും ബാധിക്കുന്ന സ്ത്രീകളെയും കുട്ടികളാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ ഇപ്പോഴത്തെ കൗമാരക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കൗമാരക്കാർക്കും ഇത്തരത്തിലുള്ള ഇനി എന്ത് എന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്റെ ഭാവി എങ്ങനെയായി തീരും? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്റെ പഠിത്തം എന്താവും? ഇനി തുടർന്ന് പഠിക്കാൻ പറ്റുമോ? എല്ലാ ജീവിക്കുന്ന കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോയി. ഇനി എങ്ങനെയാണ് ഞാൻ ഫീസ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഞാൻ വീട് കെട്ടുന്നത്? എവിടെ ഞാൻ കിടന്ന് ഉറങ്ങും? എന്നൊക്കെയുള്ള ചിന്തകൾ കൗമാരക്കാരെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കാം. പുതിയതായിട്ട് വീട് റീബിൽഡ് ചെയ്യുന്നതിന് അവരെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെറുതായിട്ട് ഏൽപ്പിക്കാം. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിങ്ങനെ ഇതെല്ലാം സർവ്വം തകർന്നിരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വലിയ തിരക്കുകളാണ്. വീട് വൃത്തിയാക്കുക, വീട് കെട്ടുക, ഭക്ഷണം കൊണ്ടുവരിക. അപ്പം കുട്ടികളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ ആ സമയത്ത് കൊടുക്കണം. കൗമാരക്കാർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. അങ്ങനെ പയ്യെ പയ്യെ പ്രതീക്ഷ കൊടുക്കണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ കൗമാരക്കാർക്ക് അറിയാം എല്ലാം ഒന്നും അത്ര പെട്ടെന്ന് ശരിയാകാൻ പോകുന്നില്ല, അതിന് സമയമെടുക്കും എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ, പിന്നെ മാതാപിതാക്കൾ കരയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കരയുന്നത് കുട്ടികൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. കരഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പറ്റിപ്പോയതുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ്. മനുഷ്യരെന്ന് പറയുന്നത് വികാരങ്ങളൊക്കെ ഉള്ള ജീവികളാണല്ലോ. അപ്പം അവർ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്, കുട്ടികളുടെ മുമ്പ് വെച്ച് പ്രകടിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ലാമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും തലയെ കൈവച്ചുകൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുക, അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഒരു പ്രതീക്ഷയുടെ നശിച്ചുപോകും. നമ്മളെപ്പോഴും അവർക്കൊരു പോസിറ്റീവ് ഗൈഡിംഗ് ലൈറ്റ്സ് ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ ജനതയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട്, എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര മരുഭൂമികളിലും നമ്മൾ പോയിട്ട്, മനുഷ്യവാസം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലും പോയിട്ട്, അവിടെയെല്ലാം നമ്മൾ ജോലി ചെയ്ത്, അവിടെയെല്ലാം നമ്മൾ ജീവിച്ച്, അവിടെയെല്ലാം നമ്മൾ അംഗരാജ്യം വെട്ടിപ്പിടിച്ച കർണന്മാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ പ്രളയമല്ല, ഇനി എന്ത് പ്രളയം വന്നാലും നമ്മൾക്ക് അതിജീവനത്തിന്റെ ഒരു ശേഷിയുണ്ട് മലയാളി. ആ അതിജീവനത്തിന്റെ ശേഷിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്.
1: ഈ സോഷ്യൽ മീഡിയ, ഫോട്ടോമോർഫിംഗ് തുടങ്ങിയവയിലൂടെയുള്ള സാമൂഹ്യ ചൂഷണങ്ങളെ, മാനസിക ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവയെ മറികടക്കാൻ നമുക്ക് എപ്രകാരം സാധിക്കും?
0: ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഉത്തരവാദിത്തപ്പെട്ട യൂസേജ്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ആ മൊബൈൽ ഫോണിൽ എന്താണ് അവൻ ചെയ്യുന്നത്? ഇപ്പം ഒരു കുട്ടിക്ക്, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻഡ്രോയിഡ് ഫോണിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവനൊരു നമ്പർ വിളിക്കാനുള്ള ഫോൺ മാത്രം പോരെ, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവൻ ചിലപ്പോൾ അവൻ പറയും അവൻ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല. മുമ്പ് നമ്മൾ പറയും ഒരു കുട്ടിയുടെ ഒരു അധ്യാപൻ അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് വന്ന ഒരു അധ്യാപനോട് വന്ന് ചോദിക്കുകയാണ്, കുട്ടിക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾ ചീത്തയായി പോയതുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്നും വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ വേണം, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം സിസ്റ്റം ബേസ്ഡ് ലേണിംഗ് ആയി കഴിഞ്ഞു. ഈ ലേണിംഗ് ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇഷ്ടം പോലുണ്ട്. കോളേജസിലൊക്കെ ആണെങ്കിൽ ഇൻഫ്ലിപ്നെറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അവൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വേണം. മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഉത്തരവാദിത്തോട് കൂടിയാണോ അവനത് ഉപയോഗിക്കുന്നത്? അത് ഉത്തരവാദിത്തോടുകൂടി ഉപയോഗിച്ച് കാണിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കൾ തന്നെയാണ്. ഞാൻ ഈ സമയത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇന്ന കാര്യമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് എന്ന് റെസ്പോൺസിബിൾ മൊബൈൽ യൂസേജ് എന്താണെന്ന് പഠിപ്പിച്ചാൽ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ചതിക്കുഴികൾ, ചിലതരം ഗെയിമുകൾ, മുമ്പൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ച്, അതുപോലെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, കുട്ടികളെ ഇതിനകത്ത് വലയിലാക്കുന്ന ചില റാക്കറ്റ്

0: ആ റാക്കറ്റുകളുണ്ട്, ആ റാക്കറ്റുകളിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക. അപ്പുറത്തിരിക്കുന്ന ആളുടെ പ്രായമോ പലതരത്തിലുള്ള ശിശു പീഡകർ വരെ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇവന്റെ ഇപ്പോൾ ഫുട്ബോൾ ഫാനായിട്ടൊരു കുട്ടിയാണെങ്കിൽ അവന് ഫുട്ബോളിനെ കൊണ്ട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ച് ആദ്യമേ തുടങ്ങാം. പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ അതിന് പറയുന്നത്, മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് ഓൺലൈൻ ഗ്രൂമിംഗ് എന്നാണ്. ആ കുട്ടിയെ അവന്റെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവന് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് പറ്റും അവന്റെ രീതിയിൽ. പിന്നെ പയ്യെ പയ്യെ അശ്ലീല സംഭാഷണങ്ങളിലേക്ക് കടക്കുകയും പിന്നെ കുട്ടികളടങ്ങുന്ന ഇത്തരം വീഡിയോകൾ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും ഇതൊക്കെ സ്വാഭാവികമാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും അങ്ങനെ പയ്യെ പയ്യെ ഈ ഇതിന്റെ വലയിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നതാണ് ഈ ഓൺലൈൻ ഗ്രൂമിങ്ങിന്റെ ഒരു പരിപാടി. അത് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് മുതിർന്ന ആളുകൾ, പ്രായം കൂടിയ ആളുകളാണ് വളരെ കൊച്ചുകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചിലപ്പം അച്ഛന്റെയും അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്നൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിരന്തരമായിട്ട് വഴക്ക് നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് സ്നേഹം ഒട്ടും ലഭിക്കാതെ വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. അപ്പം എനിക്ക് സ്നേഹം കിട്ടുന്ന എവിടേക്കെങ്കിലും പോകണം എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും ഇതിനകത്ത് നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കുന്നത്. അപ്പം അവൻ എത്ര ലൈക്ക് കിട്ടുന്നു, എത്ര കെ ലൈക്ക് കിട്ടുമെന്ന് ഒക്കെയാണ് അവൻ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല പല സൈറ്റുകളിലവൻ പോവുകയും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് ചെന്ന് ഇത്തരത്തിലുള്ള ചാലഞ്ചസ് ചെന്ന് വീഴും. ഇത്തരത്തിലുള്ള പെഡോഫിലിക്സ് ശിശുപീഡകരുടെ വലയിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് മോർഫ് ചെയ്തിട്ട് നമ്മളെ വെരട്ടി ഇതെല്ലായിടത്തും പബ്ലിഷ് ചെയ്യും, നിന്റെ പടം ഇങ്ങനെ ആക്കും. അപൂർവം ചില ആളുകൾ മാത്രമേ ധൈര്യപ്പെട്ട് പറയാറുള്ളൂ, എന്റെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്താണ് ഞാൻ കേസ് കൊടുക്കും, സൈബർ പോലീസിൽ അറിയിക്കും എന്നൊക്കെ പറയാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകളെ ഒന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെയൊക്കെ കുട്ടികളെ വളരെയധികം ചതിക്കുഴിയിൽ, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി ചതിക്കുഴികളുണ്ട്. ചിലപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക ഗിഫ്റ്റുകൾ ഓൺലൈനിലൂടെ വരുന്നുണ്ടോ, എവിടുന്നാണ് ഗിഫ്റ്റ് വന്നത്? അപ്പോൾ കുട്ടി പറയും, ഞാനൊരു ഗെയിം കളിച്ചപ്പോൾ അതിനകത്ത് പ്രൈസ് അടിച്ചതാണ്, എനിക്കറിയാവുന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അപ്പം നമ്മൾ ആലോചിക്കണം, ഇത്രയും വില കൂടിയ ഒരു സാധനത്തിന് ഇനി ഏത് ഗെയിമാണ് കളിച്ചത്? അപ്പം മനസ്സിലാവും വേറൊരാൾ അയച്ചു കൊടുത്തതാണ്, അത് ആരാണ് അയച്ചു കൊടുത്തത്, എന്തിനാണ് അയച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള റാക്കറ്റിന്റെ ചുരുൾ പലപ്പോഴും അഴിഞ്ഞഴിഞ്ഞ് വരുന്നത്. അപ്പം അതുകൊണ്ട് കുട്ടികളെ ഉത്തരവാദിത്വത്തോടു കൂടി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് യൂസേജിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാം ഇത്തരത്തിലുള്ള ബോധവൽക്കരിക്കണം നന്നായിട്ട്. അതിന് ആദ്യമേ പൊതുസമൂഹം ഇതിനെക്കുറിച്ച് ബോധവാനാകണം, അതിനുശേഷം ആണ് ബാക്കി എല്ലാവരെയും നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റത്തുള്ളൂ.
1: ലൈംഗിക അതിക്രമങ്ങൾ യുവാക്കളിലും കൗമാരപ്രായക്കാരിലും മാനസികവും ശാരീരികവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ അവരുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ കരുത്തു പകരുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും?
0: ഈ ലൈംഗിക അതിക്രമങ്ങൾ വലിയ മുറിപ്പാടാണ് അവരുടെ മനസ്സിൽ, അവരുടെ പേഴ്സണാലിറ്റിയുടെ, അവരുടെ വ്യക്തിത്വത്തിലൊക്കെ അവശേഷിപ്പിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു പഠനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് പെൺകുട്ടികളല്ല, ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ പലപ്പോഴും ഈ കാര്യം പുറത്തു പറയാറില്ല എന്നുള്ളതാണ്. ആൺകുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് പലപ്പോഴും പാരന്റ്സ് അത് നോട്ടീസ് പോലും ചെയ്യാറില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളരെ ഇൻഹിബിറ്റഡ് ആയിപ്പോകും, അവരുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആയിപ്പോകും. അവർക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു മുറിപ്പാടുമായിട്ട് അവർ നടക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളെ ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഇത് നിന്റെ കുറ്റം കൊണ്ടല്ല നീ സംഭവിച്ചത്, നിന്നെ ഒരാൾ ഉപയോഗിച്ചതാണ്, അയാളുടെയാണ് കുറ്റം, നിനക്ക് ഇതിനകത്ത് യാതൊരു കുറ്റമില്ല. അതുവരെ കുട്ടി വിചാരിക്കും എന്റെ കയ്യിലാണ് കുറ്റം എന്ന് വിചാരിക്കും. അങ്ങനെ കുട്ടികൾക്ക് ഒരു അഷുറൻസ് കൊടുക്കണം. രണ്ടാമത്, അതൊരു ദുസ്വപ്നമാണ്, ഇത് ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് നടന്നുപോയി എന്ന് പറഞ്ഞിട്ട് കുട്ടി അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതിനുശേഷം ഘട്ടം ഘട്ടമായി മാത്രമേ, അതൊരു ലോങ് പ്രോസസ്സാണ്, വളരെയധികം സമയം എടുക്കുന്നതാണ്. ഇപ്പോൾ സൈക്കോതെറാപ്പിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊലോങ്ഡ് സെഷൻസ് തന്നെ വേണ്ടി വരും, വളരെ നീണ്ട നീണ്ട സെഷൻസ് വേണ്ടി വരും. അത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നുപോയ കുട്ടിയെ നോർമൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഒത്തിരിയധികം, അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ നോക്കാം, കുട്ടി ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, കുട്ടി എവിടെയൊക്കെയാണ് കളിക്കാൻ പോകുന്നത്, കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്. കുട്ടി പലപ്പോഴും ഇത് സംഭവിക്കുന്നത് സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഈ പ്രശ്നം വരില്ല. ആ സമയം ഒരു കുഞ്ഞുകുട്ടിയും ഒരു മുതിർന്ന കുട്ടിയായിട്ടുള്ള കളികളിൽ ഏർപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകുന്നത്. പലപ്പോഴും ഈ മുതിർന്ന കുട്ടി വേറൊരു ചൂഷണത്തിന്, ഇപ്പോൾ റാഗിങ്ങിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാഗ് ചെയ്തപ്പെട്ടവനായിരിക്കും ഇത്തവണ റാഗിങ്ങിന് മുൻപന്തി നിന്ന് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ നിൽക്കുന്നത്. അതുപോലെയാണ് ഈ പീഡനങ്ങളുടെ കാര്യവും. കേരളത്തിൽ അത് സർവ്വസാധാരണമാണ്. ഇപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് മനുഷ്യർ തിരിച്ചറിഞ്ഞു തുടങ്ങിയതാണ്. പലപ്പോഴും ആൺകുട്ടികൾ ഇത് ഞാൻ ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ എന്നെ പെൺകുട്ടിയായിട്ട്, അല്ലെങ്കിൽ നിനക്ക് ധൈര്യമില്ലായിരുന്നു, നിനക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ചിലർ കുട്ടികളെ ഭീഷണിപ്പെടുത്തും, കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ധാരാളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, വളരെയധികം ശ്രദ്ധയോടും കൂടി വളർത്തണമെന്ന്, അവർ എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെയായിട്ടാണ്. പലപ്പോഴും ഈ പീഡനങ്ങൾ നടക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്, വീട്ടിൽ സഹകരിക്കുന്ന ആളുകളാണ്. അവർ ഏത് തരക്കാരാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ തന്നെ ആയിരിക്കും. പലപ്പോഴും പല കുട്ടികളും എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ വീട്ടിന്റെ അപ്പുറത്തെ ഒരാള്. അങ്ങനെ വീട്ടിൽ നമ്മൾ ആർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം, എത്ര പരിധി വരെ കൊടുക്കണം, എത്ര വരെ കുട്ടിയായിട്ട് മിംഗിൾ ചെയ്യാൻ. പലപ്പോഴും ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആദ്യമേ ഇക്കിളാക്കിട്ട് കളികളിൽ ഏർപ്പെടും. ഇക്കിളാക്കി ഇക്കിളാക്കിയിട്ടാണ് ഈ കുട്ടിയെ ഇതിലേക്ക് നയിക്കുന്നത്. അപ്പം ആദ്യമേ നിർദോഷം എന്ന രീതിയിൽ കളിക്കുകയും അതിനുശേഷം പയ്യെ പയ്യെ ഈ പ്രിഡേറ്റർ

0: അവന്റെ യഥാർത്ഥ സ്വഭാവം, അതായത് ഇരപിടുത്തക്കാരൻ അവന്റെ യഥാർത്ഥ സ്വഭാവം, അവന്റെ വൈകൃതത്തിന്റെ മുഖം പുറത്തെടുക്കുകയും കുട്ടിയെ ഇതിനകത്തോട്ട് ലൂർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മനപ്രയാസം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതാണ്. അതിന് തിരിച്ചുകൊണ്ടുവരുന്ന വലിയ പാടാണ്. അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആരൊക്കെ സഹായിക്കണം, എങ്ങനെയൊക്കെ സഹായിക്കണം, ഏത് പരിധിവരെ സഹായിപ്പിക്കണം, എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ള തീരുമാനിക്കണമെന്ന് മാതാപിതാക്കൾ തന്നെയാണ്.
1: കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് പ്രായോഗിക അടിസ്ഥാനത്തിൽ എത്രമാത്രം ശരിയാണ്?
0: കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടാസ്കിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ അപ്ഹിൽ ടാസ്ക് ആണെങ്കിൽ അതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണല്ലോ, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് വലിയൊരു ടാസ്കിനെ നമ്മൾ. അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ധൈര്യത്തോടു കൂടി തന്നെ നേരിടണം. അല്ലാതെ നമ്മൾ പിന്തിരിഞ്ഞോടിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ അതിനെ ഫേസ് ചെയ്തേ പറ്റൂ. എന്തായാലും പ്രശ്നമാണ്, നമ്മളത് വിട്ടുപോകാൻ പോകുന്നില്ല. ഒന്നുകിലും നമ്മൾ ഇതിനെ നേരിടുക, അല്ലെങ്കിൽ ഇതിന് കീഴടങ്ങുക. അപ്പൊ നേരിടുന്നതിന് വേണ്ടി ഒറ്റയടിക്ക് നമുക്ക് ഈ പ്രശ്നം മാറ്റാൻ പറ്റത്തില്ലെങ്കിലും അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കി മാറ്റാനായിട്ട് പറ്റും.
1: ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ടെൻഷനുകളും സമ്മർദ്ദവും മാനസികമായ പിരിമുറുക്കങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ യുവാക്കളുടെ ഊർജത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്?
0: നല്ല ചോദ്യമാണത്. ക്രിയേറ്റീവ് ആയിട്ട് യുവാക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാര്യം രാഷ്ട്രത്തിന്റെ നിർമ്മാണം തന്നെ യുവാക്കളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരൊരു മൊട്ടായിരിക്കുന്ന സമയമാണ്, നമ്മൾ ആലോചിക്കുക, ഒരു പൂമൊട്ടായിരിക്കുന്ന സമയമാണ്. അതിനൊന്ന് വിരിയാൻ അനുവദിക്കുക, അതിനൊന്ന് വിടരാനായിട്ട് അനുവദിക്കുക. അല്ലാതെ ആ മൊട്ട് സമയത്ത് തന്നെ അതിനെ കശക്കേറിയാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട്, അവരുടേതായ വിംസ് ആൻഡ് ഫാൻസീസ് ഉണ്ട്, അവരുടേതായ ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം ഉണ്ട്. അതൊക്കെ കണ്ടെത്തിയിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ നേരായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കണ്ട, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വേണ്ട. അത്തരം റോൾ മോഡലുകൾ ഉണ്ടല്ലോ സമൂഹത്തിൽ, അത് അവർ തന്നെ മനസ്സിലാക്കിക്കൊള്ളും. കുറച്ചുകൂടെ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കുക. യുവാക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്, അവരെ ഈ പ്രായത്തിൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളൊരു നോഷൻ നമ്മൾ അങ്ങ് മാറ്റിവെക്കുക. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വർക്ക് നമ്മൾ അവർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും യുവാക്കളാണ് ഇപ്പം മുതിർന്നവർക്ക് പല കാര്യങ്ങൾക്കും മോഡലായിട്ടിരിക്കുന്നത്.
1: ഇത്രയും നേരം നമ്മോട് സംസാരിച്ച ഡോക്ടർ ബി ജയരാജന് ഹൃദയം നിറഞ്ഞ നന്ദി.
0: വളരെ നന്ദി.
2: കൗമാരക്കാരിലെ ടെൻഷൻ അകറ്റാം. ഈ വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബി ജയരാജുമായി മീര എസ് മോഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
3: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്ത ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30-നുള്ള അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം കോഴിക്കോട്ട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 9496556321 ഒരു നമ്പർ കൂടി 9496596321 ഓർക്കുക. ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

0: ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ കഥകളും കവിതകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിസ്മയ വിഭാതം.
1: ഇന്ന് മലയാള കവിതയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആധുനികതയും അത്യന്താധുനികതയും കവിതയിൽ വന്നു കഴിഞ്ഞു. മലയാള കവിതയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് വിസ്മയ വിഭാതം എന്ന കവിത. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. വൃത്ത നിബദ്ധ ശില്പം കടഞ്ഞെടുത്ത് അതിൽ അലങ്കാരപ്പറവകളുടെ രൂപം കൊത്തിവച്ച് കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴി കോണുകളിൽ ആനന്ദപുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്തു പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കാരണവർ ഓർമ്മിപ്പിച്ചു. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. കോലം വരയ്ക്കാം, തെയ്യക്കോലം, ഇഷ്ടക്കോലം, വർണ്ണക്കോലം, അരിക്കോലം, കൊക്കോലം, ഇഷ്ടം പോലെ എങ്ങനെയും എഴുതാം. പഴയ ചട്ടക്കൂടിൽ നിന്ന് കവിത വളരണ്ടേ? കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം.
0: വിസ്മയ വിഭാതം എന്ന

0: കവിതയാണ് കേട്ടത്. അടുത്ത കവിത പണിപ്പുരയിൽ.
1: കവിതയുടെ പണിപ്പുരയിൽ കവി മുഴുകിയിരിക്കുകയാണ്. മനസ്സ് കവിതയുടെ വിവിധ പടവുകളിലൂടെ കയറിയിറങ്ങി ഒടുവിൽ കവിത സമർത്ഥമായി പൂർത്തിയാക്കുന്നതിൻ്റെ സംതൃപ്തിയിലാണ് കവി. കവി കവിതയുടെ പണിപ്പുരയിലാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. രൂപകങ്ങളുടെ കൊടുമുടി തൊട്ടുകയറി ബിംബകൽപ്പനകളിലൂടെ കടന്ന് ചിന്തകളുടെ അനന്ത ലോകത്തിലേക്ക് കവി കാടുകയറുകയാണ്. മുനിമാരുടെ ധ്യാനമാർഗത്തിലൂടെ, മനീഷികളുടെ ഉൾക്കണ്ണുകളിലൂടെ, പകിടകളിക്കാരൻ്റെ തന്ത്രസൂത്രക്കെട്ടുകളിലൂടെ താളത്തിൻ്റെ ഗതി ഗരിമകളിലൂടെ വരാനിരിക്കുന്ന പ്രശംസ മഹിമകളിലൂടെ ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ഏകാന്തതയിൽ ലയിച്ച് കവിത വിരിയിക്കുകയാണ് കവി. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണു നട്ടിട്ടില്ല. ഇനി എന്താകുമെന്ന സങ്കല്പമേയില്ല. കാലത്തിൻ്റെ ആരക്കാൽ കറക്കത്തിനൊപ്പം അടിവച്ച് സ്വയം അഭിനയിക്കുകയാണ് കവി. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം.
0: മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും.
2: വീടിന്റെ പറമ്പിന്റെ അങ്ങേ അതിരിൽ കിളികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും വല്ലാത്ത കലപിലയാണ് പ്രഭാതങ്ങളിൽ. അവിടെ നിൽക്കുന്ന ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ മരങ്ങളിലെ അന്തേവാസികളാണവർ. ചക്കയുടെ കാലമായാൽ ആകെ ബഹളമാണ്. വീണുകിടക്കുന്ന ചക്കച്ചുളകൾ അകത്താക്കാനുള്ള വെപ്രാളം. പണ്ടുള്ളവരുടെ അത്രയും പറവക്കൂട്ടങ്ങളെ ഇപ്പോൾ കാണാനില്ല. അവയുടെ ഭിന്ന ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന നാദപ്രപഞ്ചം എത്ര ആകർഷകമായിരുന്നു. അയൽവാസിയുടെ പറമ്പുമായി അതിർത്തി പങ്കിടുന്ന ഇടത്ത് പ്രായമുള്ള ഒരു പറങ്കിമാവുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. പറമ്പിനോട് ചേർന്നൊഴുകിയ കൈത്തോട് ഇപ്പോഴുമുണ്ട്. പക്ഷേ നന്നേ ശുഷ്കിച്ചുപോയി. തോടിൻ്റെയും പറമ്പിൻ്റെയും അതിരിൽ വർഷങ്ങളോളം ഒരു ഊഞ്ഞാൽ വള്ളി പടർന്നു പിടിച്ചു കിടന്നു. വർഷം തോറും ഓണനാളുകളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഊഞ്ഞാൽ കെട്ടാൻ വള്ളി തരുന്ന ചെടി ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. പള്ളിക്കൂടമില്ലാത്ത ദിനങ്ങളിലും അവധിക്കാലത്തും ഈ പറമ്പിലായിരുന്നു അധിക സമയവും ഞങ്ങളുടെ കിളികൾ. ഓണമാവുമ്പോൾ പറങ്കിമാവിൻ്റെ ചില്ലയിൽ ഊഞ്ഞാൽ വള്ളിയുടെ രണ്ടറ്റവും ചതച്ച് അച്ഛൻ ഊഞ്ഞാൽ കെട്ടിത്തരും. പിന്നെ അതിൽ കയറിയുള്ള ചില്ലാട്ടമായിരിക്കും ഞങ്ങൾ. ഒറ്റയ്ക്കും രണ്ടുപേർ അഭിമുഖമായി നിന്നും ചില്ലാട്ടം പറക്കുമ്പോൾ ആകാശത്തേക്ക് കയറിപ്പോവുകയാണെന്ന് തോന്നും. തോടിനപ്പുറം റബ്ബർ തോട്ടമാണ്. അവയുടെ പരമാവധി മുകളിലെ ചില്ലകളിലെ ഇലകൾ കൈകൊണ്ടും കാൽകൊണ്ടും പറിച്ചു വരും. അതൊരു മത്സര ഇനം തന്നെയായിരുന്നു. ഏറ്റവുമധികം ഇലകൾ പറിച്ചെടുക്കുന്ന ആൾ വിജയിയായി പ്രഖ്യാപിക്കപ്പെടും. ആകാശം തൊടാൻ ആഞ്ഞാഞ്ഞുള്ള ആ പറക്കൽ ഇപ്പോൾ ഓർക്കുമ്പോൾ തല കറങ്ങും. കലർപ്പ്.

0: ഇല്ലാത്ത കുട്ടിക്കാല സൗഹൃദങ്ങൾ, പൂത്തുലഞ്ഞ ബാല്യകൗമാരങ്ങൾ, ആണും പെണ്ണും ഊഞ്ഞാലാട്ടം ഉൾപ്പെടെയുള്ള വിവിധ കേളികളിൽ ഏർപ്പെട്ട സുന്ദരകാലം, കള്ളമോ കാപട്യമോ ചൂഷണ ഉദ്ദേശ്യമോ ഇല്ലാത്ത കുട്ടിക്കാലം, തെറ്റായ ചിന്തകളൊന്നും മനസ്സുകളെ മതിക്കാത്ത നിർമ്മലമായ കുട്ടിക്കാല നാളുകൾ ഓർമ്മയിലേക്ക് കുത്തിയൊഴുകിയെത്തി. ആവി പറക്കുന്ന കട്ടൻ കാപ്പിയുടെ മണം പേറിയ പുകച്ചുരുളുകൾ മൂക്കിലേക്ക് തള്ളിക്കയറിയപ്പോഴാണ് കണ്ണുകൾ പറമ്പിൽ നിന്നും പിൻവലിച്ചതും മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ എത്തിച്ചതും. നിങ്ങളിന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? പ്രിയതമയുടെ ചോദ്യം കാപ്പിക്ക് പിന്നാലെ വന്നു. രാവിലെ എണീറ്റ് സ്വപ്നലോകത്തിരിക്കുകയാണല്ലോ, സമയത്ത് ഓഫീസിൽ പോകാൻ നോക്ക്, ഭാര്യയുടെ വാക്കുകൾ അടിവച്ചടിവച്ചെത്തി. കട്ടൻ കാപ്പിയുടെ ഊർജം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. ഇതല്ല പതിവ്, ചായയാണ് സാധാരണ ഈ സമയം കുടിക്കാറ്. കുറച്ചു ദിവസമായി പശുവിന്റെ കറവ നിലച്ചതിനാൽ അയൽക്കാരൻ പാല് തരുന്നത് നിർത്തിയതാണ് കാരണം. അതുകൊണ്ട് തൽക്കാലം ശീലം മാറ്റേണ്ടി വന്നു. പക്ഷെ ഇതങ്ങ് ഉറപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം കവർപാൽ എന്തായാലും വേണ്ട, പാൽ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്ന് തോന്നുകയാണ്. കഫക്കെട്ട് ശല്യം കുറയ്ക്കാനും പറ്റും. കാപ്പി ആസ്വദിച്ച് മോന്തിയിട്ട് പ്രിയതമയ്ക്ക് നന്ദിയും പാസാക്കി എഴുന്നേറ്റു. അവളാവട്ടെ എന്റെ കൃതജ്ഞതയ്ക്ക് കേട്ട ഭാവം കാട്ടിയതുമില്ല. നിങ്ങൾക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചുകൂടായിരുന്നോ? തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവൾ പരാതി പറഞ്ഞു. എനിക്കെന്നും ഒരേ പണി തന്നെ. കീ കൊടുത്ത പാവ പോലെ ആടുന്ന എത്രയോ പെണ്ണുങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ വീടുകളിൽ എരിഞ്ഞടങ്ങുന്നു. വെറുതെ ജീവിതം കളഞ്ഞു കുളിച്ചു. എന്തെങ്കിലും പണിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരെ പോലെ എന്നും ഉടുത്തൊരുങ്ങി പോകാമായിരുന്നു. പതിവ് പോലെ പറഞ്ഞു നിർത്തി നെടുവേർപ്പെടുമ്പോൾ സങ്കടത്തിന് അല്പം ആശ്വാസം കിട്ടുന്ന പോലെ തോന്നും. അല്ലറ ചില്ലറ അസുഖങ്ങളുടെ ശല്യം അവളെ അലട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടേറുമ്പോഴൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണപ്പൊതി വേണ്ടെന്ന് താൻ പറയാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവൾ മടി പറഞ്ഞിട്ടും ചെവി കൊടുക്കാൻ സാധിച്ചില്ല. സോറി ഡിയർ, ഇന്ന് എന്തായാലും ഇത്രയുമായില്ലേ, ചോറ് പൊതി നാളെ വേണ്ടെന്ന് വെക്കാം. അതും പറഞ്ഞ് തോളിൽ കൈവച്ച് ലോഹ്യത്തിന് ചെന്നു. ഒന്ന് പോകുന്നുണ്ടോ? മുൻകൂർ ജാമ്യമായി വന്നിരിക്കുന്നു. സാമ്പാറിനുള്ള കഷണങ്ങൾ അരിയുകയായിരുന്ന അവളുടെ കയ്യിലെ മൂർച്ചയേറിയ കത്തിയുടെ മുനയുടെ തിളക്കം കണ്ട് കിന്നരിക്കാൻ പോയ ഞാൻ കൈ പിൻവലിച്ച ശേഷം പിന്നിലേക്ക് ചൂടുവച്ചു. പോയി കുളിച്ച് റെഡിയാക്, സമയം തെറ്റാതെ ഓഫീസിൽ പോകാൻ നോക്ക്, കാര്യഗൗരവത്തോടെ അവൾ ഓർമ്മിപ്പിച്ചു. പാവം, അല്പനേരം അവൾ കാണാതെ നോക്കി നിന്ന് ആത്മഗതം ചെയ്തിട്ട് ഞാൻ പ്രാഥമിക കൃത്യങ്ങളിലേക്ക് കടന്നു. ജോലിക്ക് പോകാൻ തയ്യാറായി എത്തുമ്പോഴേക്കും അവൾ ഭക്ഷണം മേശപ്പുറത്തെത്തിച്ചിരുന്നു. താൻ കൂടി ഇരിക്കെ, ഞാൻ ക്ഷണിച്ചുവെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ വേണ്ട, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക, പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചിട്ട് പോകാൻ നോക്ക്. അവൾ വീണ്ടും അടുക്കളയിലേക്ക് നീങ്ങി. എനിക്ക് വല്ലാതെ തോന്നി. എണീറ്റ് പിന്നാലെ എത്തി തോളിൽ പിടിച്ച് അഭിമുഖമാക്കി. ആകെ ക്ഷീണിച്ച പോലെ, വെള്ളം പോലും കുടിച്ചില്ലല്ലോ താൻ. എന്റെ വാക്കുകൾ അവളിൽ പ്രത്യേക ഭാവഭേദമൊന്നും ഉണർത്തിയില്ല. നിങ്ങൾ സമയം കളയാതെ പോകാൻ നോക്ക്, എനിക്കൊന്ന് കിടക്കണം, ഉറക്കം ശരിയായില്ല, എണീറ്റിട്ട് കഴിച്ചോളാം, ഭാര്യ പ്രതികരിച്ചു. ഞാൻ കാപ്പി കുടിക്കവേ അവൾ തുടർന്നു, എനിക്കിന്ന് അത്ര സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവളുടെ ശബ്ദത്തിലും ക്ഷീണവും നീരസവും പ്രകടമായി. എന്നിൽ കുറ്റബോധം ഉടലെടുത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും വിഷമം തോന്നി. പതിവ് പോലെ ഒരു ആശ്ലേഷത്തിനായി അടുത്തപ്പോൾ അവൾ നിർവികാരതയോടെ പറഞ്ഞു, മേലാകെ നനഞ്ഞു മുഷിഞ്ഞിരിക്കുക, നിങ്ങൾ പോയിട്ട് വാ. തുടർന്ന് പൂമുഖത്ത് നിന്നും കൈകാട്ടി. കുറച്ചു നേരത്തേക്ക് ഫോൺ ചെയ്യേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ, പിന്നെ അവൾ കൂട്ടിച്ചേർത്തു. ഓഫീസിലെത്തി കുറെ കഴിഞ്ഞ് ഫോൺ വിളിച്ചു. ഒരുപാട് ബല്ലടിച്ചു കഴിഞ്ഞാണ് ഭാര്യ ഫോൺ എടുത്തത്. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സ്വസ്ഥമായി ജോലി ചെയ്യൂ. മറുപടിയിൽ ആശ്വാസത്തോടെ ഞാൻ ജോലികളിലേക്ക് കടന്നു.
1: ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ ഇനി അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ്. ആദ്യ കവിത അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ.
2: അത്രയും പ്രിയപ്പെട്ട

തിരക്കിന്നലകളിൽ തുഴഞ്ഞു മരിക്കുമ്പോൾ ഇത്തിരി അസൗകര്യം അപ്പോഴേ മറക്കുന്നു. താമസം പൊടുന്നനെ ഒരൊറ്റ ദിനത്തിൻ്റെ ഇടവേളയിൽ ഇതാ മറ്റൊരു വീടിനകം ഇവനെ ഉൾക്കൊള്ളുന്നു. അപ്പോഴും പരിഭവം പൂർണമായി മാറിയിട്ടില്ല. പൊരുത്തം തെറ്റിപ്പോയ ദാമ്പത്യം ആകസ്മികം, വേണ്ടത്ര വെളിച്ചങ്ങൾ ഇല്ലെന്ന തോന്നൽ വ്യക്തം, ഒറ്റയ്ക്കായിപ്പോയി എന്ന ചിന്തതന്മാറാലയും, രാവിലെ കുതിക്കുന്ന യാത്രകൾ, രാവിൻ ഗർഭ ഗൃഹത്തിലുറങ്ങുന്ന സ്വപ്നത്തിനുറവുകൾ, വിയർപ്പിൻ പാളങ്ങളിൽ

തണലിന്നമ്മത്താളം താരാട്ടുപാട്ടായി മാറും നോവിൻ്റെ ഓർമ്മത്തോറ്റം. അതൃപ്തി പെട്ടെന്നല്ലോ തൃപ്തിക്ക് വശപ്പെട്ടു.

0: വിരുന്നു വരുന്ന പോൽ അത്രയും സ്നേഹത്താലേ ആരാരോ തൊടുന്ന പോൽ. ഒറ്റയ്ക്ക് വീട്ടിൽ അർദ്ധരാത്രിയിലിരിക്കുമ്പോൾ ഏകനെന്നോർക്കാറില്ല, ദുഃഖവും തോന്നാറില്ല. കൂട്ടിനായൊരു വെട്ടം അരികിൽ എല്ലായ്പ്പോഴും. വീടെന്നെ ആവാഹിച്ച് ഞാനായി കഴിഞ്ഞല്ലോ, ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ. വീടെന്നെ ആവാഹിച്ച് ഞാനായി കഴിഞ്ഞല്ലോ, ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ.
1: അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത ഒരു വീടൊരുക്കണം.
0: വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം. കിളികളുടെ കളമൊഴികളുണ്ടായിരിക്കണം. മഴകളുടെ

മേൽക്കൂര ജാലകം കവിതയുടെ വിരികൊണ്ടു മൂടാം. അക്ഷരം കൊണ്ടാണടിത്തറ നോവിൻ്റെ ശിലകളാണുള്ളിൽ തപിക്കും.

സകല വ്യസനങ്ങളും സൗഖ്യമായിത്തീരുന്ന ദ്യോവിന്റെ ദർശനം ചിത്തിലുണ്ടാകണം. കത്തിരിപ്പിന്റെ മഹാകാല സങ്കടം പതിയാതെ വാഴ്വിന്റെ യാത്ര തുടരേണം. വയലിന്റെ തീരത്ത്

0: അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി തലയിൽ മനോഹരൻ നായർ എഴുതി അവതരിപ്പിച്ച കഥയാണ് ചിറകറ്റ തുമ്പി.
1: പൂക്കളെ നോക്കി നിൽക്കുക, അതിൽ വന്നിരിക്കുന്ന ശലഭങ്ങളോട് തന്റേതായ ഭാഷയിൽ കൊഞ്ചുക, ഭൂമിയെ നോക്കി പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ അവളുടെ പതിവാണ്. തുമ്പി എന്നാണ് അവളുടെ പേര്. 4 വയസ്സ് പ്രായം വരും. കാണാൻ അത്ര ചന്തമൊന്നുമില്ല, എന്നാൽ വിരൂപയുമല്ല. അവൾക്ക് ചേച്ചിയും ചേട്ടനുമുണ്ട്. അവർ നന്നായി പഠിക്കുന്നവരാണ്. എങ്കിലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവർ അവളെ വഴക്കു പറയും, നുള്ളി നോവിക്കും. അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്. അവർ രാവിലെ ആപ്പീസിൽ പോയാൽ രാത്രിയേ വരികയുള്ളൂ. മക്കളെ നോക്കാൻ അവർ ഒരു ആയയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആയയാണെങ്കിൽ മഹാശാഠ്യക്കാരിയാണ്. ഒരു പക്ഷേ തുമ്പിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അവരാണ്. കാരണം ആസ്മാരോഗിയായ തുമ്പി എപ്പോഴും വീട്ടിലുണ്ടാകും. രോഗം കൂടിയതിനാൽ അവളെ നഴ്സറിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. ആയയുടെ കട്ടുമുടിക്കൽ ശ്രമം അതോടെ മുങ്ങിപ്പോയി. അതിന് പ്രതികാരം ചെയ്യുന്നത് അവളുടെ അച്ഛനമ്മമാർ വരുമ്പോൾ നുണക്കഥകൾ പറഞ്ഞുകൊടുത്ത് തല്ലിക്കലാണ്. മിണ്ടാപ്രാണിയായ അവൾക്ക് വിതുമ്പാനും കണ്ണീരൊഴുക്കുവാനും മാത്രമേ കഴിയുകയുള്ളൂ. തുമ്പിയുടെ അച്ഛനും അമ്മയും അവളോട് വലിയ സ്നേഹമൊന്നും കാട്ടാറില്ല. അവരുടെ ഒരു ചേലും അവൾക്കില്ലെന്നാണ് അവരുടെ പരാതി. ആശുപത്രിയിൽ വെച്ച് മാറിപ്പോയതാവാമെന്നാണ് അമ്മയുടെ സംശയം. നല്ല സൗന്ദര്യമുള്ളവരാണ് തുമ്പിയുടെ അച്ഛനും അമ്മയും. ആ സൗന്ദര്യം അല്പം കൂടി മെച്ചമായി തുമ്പിയുടെ ചേച്ചിക്കും ചേട്ടനും കിട്ടിയിട്ടുണ്ട്. അതിനാൽ അവരോട് അവർക്ക് വല്ലാത്ത സ്നേഹമാണ്. അവർ എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കും. തുമ്പിക്ക് തല്ലു വാങ്ങിക്കൊടുക്കുന്നതിൽ ചേട്ടനും ചേച്ചിയും മത്സരിക്കാറുണ്ട്. കുപ്പി ഗ്ലാസ് പൊട്ടിക്കുക, എണ്ണ തട്ടി തൂവുക, പഞ്ചസാര തട്ടിക്കളയുക, അമ്മയുടെ സാരിയും മറ്റും വരച്ചും കീറിയും വയ്ക്കുക, ഈ കെണികൾ അവർ മിക്കവാറും തുമ്പിക്കൊരുക്കി വയ്ക്കാറുണ്ട്. അസത്ത് കുട്ടി ആയ കലിതുള്ളിക്കൊണ്ട് അലറും. ഇത്തിരിയേ ഉള്ളൂ, പള്ളാണെങ്കിൽ അടിച്ച് കാലേയും കയ്യേയും ഒടിക്കാൻ തോന്നും. എന്നിട്ട് അവർ തുമ്പിയുടെ കാതിൽ പിടിച്ചു മുറുക്കും, കൈകളുടെ വശങ്ങളിൽ അടിച്ചു പറ്റിക്കും. അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. വേദന കൊണ്ട് ഉളയും, കണ്ണീർ പൊട്ടിയൊഴുകും, മുറിയിൽ പൂട്ടിയിട്ടെന്നും വരും. ഇതൊന്നും ആരും അറിയാറില്ല. രാത്രിയിലാണെങ്കിൽ അമ്മയുടെ പിരാക്കും ശിക്ഷയും നാശം എല്ലാം നശിപ്പിക്കും. ഇത് ഇന്റെ വയറ്റിൽ പിറന്നല്ലോ. അവളുടെ പിഞ്ചു കവിളിൽ അമ്മയുടെ നഖപ്പാടുകൾ പ്രത്യക്ഷപ്പെടും. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. ചിത്രരചനയിൽ മിടുക്കിയാണ് തുമ്പി. അവൾ ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പേനയും പെൻസിലും പേപ്പറുമൊന്നും അവൾക്ക് ലഭിച്ചിരുന്നില്ല. ചേച്ചിയുടെയും ചേട്ടൻ്റെയും പഴയ ബുക്കുകളിലെ എഴുതാത്ത പേജുകളിലാണ് അവൾ ചിത്രങ്ങൾ വരച്ചിരുന്നത്. അതിനും കുറേ നുള്ളുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ വരകളോട് വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. പൂക്കളും കിളികളും അവളുടെ കുരുന്നു ഭാവനയിൽ ചിറക് മുളച്ച് പറക്കുന്നത് കാണണം. ജീവനുള്ള 2-3 ചിത്രങ്ങൾ ഒരു ദിവസം അവളുടെ ചേട്ടൻ വലിച്ചു കീറിക്കളഞ്ഞു. എതിർത്ത അവളെ പിടിച്ചു തള്ളുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ചുമരിൽ തലയിടിച്ചില്ല. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. അവളുടെ കഴിവിൽ സഹോദരങ്ങൾക്ക് അസൂയയുണ്ട്. ഒരു ദിവസം തുമ്പി

വരച്ചു സൂക്ഷിച്ചിരുന്ന മനോഹരമായ മാന്ത്രിക ചിത്രങ്ങൾ കാണാതായി. അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. പക്ഷേ അതിന് അവൾക്ക് കഴിയില്ലല്ലോ. ചിറകൊടിഞ്ഞ കിളിയുടെ അവസ്ഥ അവൾക്കായി. അന്ന് ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചില്ല. പാറിപ്പറന്ന തലമുടിയും കണ്ണീർ വരച്ച ചാലുകളും അവളുടെ സങ്കടത്തിൻ്റെ ശക്തി എടുത്തു കാട്ടി. അവളുടെ രോഗം മൂർച്ഛിച്ചു. കിടപ്പിലായി. സമയാസമയം മരുന്ന് കൊടുക്കാൻ ആരും ശ്രദ്ധിച്ചതുമില്ല. പിന്നെ ഒരിക്കലും അവൾ എണീറ്റതുമില്ല. ചിത്രകലയിൽ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള ടീച്ചർ ക്ലാസ്സിൽ ചിത്രകലയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വരയ്ക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ആരാഞ്ഞു. ഈ കുട്ടി വരയ്ക്കും, തുമ്പിയുടെ ചേച്ചിയെ ചൂണ്ടിക്കൊണ്ട് ക്ലാസ് ലീഡർ പറഞ്ഞു. കുറെ ചിത്രങ്ങൾ ലീഡർ ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തു. ആ ചിത്രങ്ങൾ കണ്ട് ടീച്ചർ അത്ഭുതപ്പെട്ടുപോയി. അല്പസമയം ആ ചിത്രങ്ങളിൽ കണ്ണോടിച്ച ടീച്ചറുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു തുളുമ്പി. ലോക നിലവാരമുള്ള ഈ ചിത്രങ്ങൾ വരച്ചത് തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന

0: അവളുടെ രോഗം മൂർച്ഛിച്ചു. കിടപ്പിലായി. സമയാസമയം മരുന്ന് കൊടുക്കാൻ ആരും ശ്രദ്ധിച്ചതുമില്ല. പിന്നെ ഒരിക്കലും അവൾ എണീറ്റതുമില്ല. ചിത്രകലയിൽ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള ടീച്ചർ ക്ലാസ്സിൽ ചിത്രകലയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വരയ്ക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ആരാഞ്ഞു. ഈ കുട്ടി വരയ്ക്കും, തുമ്പിയുടെ ചേച്ചിയെ ചൂണ്ടിക്കൊണ്ട് ക്ലാസ് ലീഡർ പറഞ്ഞു. കുറെ ചിത്രങ്ങൾ ലീഡർ ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തു. ആ ചിത്രങ്ങൾ കണ്ട് ടീച്ചർ അത്ഭുതപ്പെട്ടുപോയി. അല്പസമയം ആ ചിത്രങ്ങളിൽ കണ്ണോടിച്ച ടീച്ചറുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു തുളുമ്പി. ലോക നിലവാരമുള്ള ഈ ചിത്രങ്ങൾ വരച്ചത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ? ടീച്ചർക്ക് വിശ്വസിക്കാനായില്ല. താനാണോ ഈ ചിത്രങ്ങൾ വരച്ചത്? വികാര തീവ്രതയുള്ള ടീച്ചറുടെ ചോദ്യം കേട്ട് വിരണ്ടുപോയ തുമ്പിയുടെ ചേച്ചി സത്യം തുറന്നു പറഞ്ഞു. എന്റെ സിസ്റ്റർ തുമ്പി വരച്ചതാ. തുമ്പിയെ കാണാൻ ടീച്ചർക്ക് തിടുക്കമായി. വീട്ടിലെത്തിയ ടീച്ചർക്കും തുമ്പിയുടെ ചേച്ചിക്കും മറ്റ് സഹപാഠികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കാത്തിരുന്നത്. നിധിയെപ്പോലെ സൂക്ഷിച്ചിരുന്ന നഷ്ടപ്പെട്ട തന്റെ ചിത്രങ്ങളെ ഓർത്തോർത്ത് മുറിക്കുള്ളിൽ സ്നേഹവാത്സല്യങ്ങൾ. ആരിൽ നിന്നും ലഭിക്കാത്ത തുമ്പി ജീവൻ വെടിഞ്ഞു കിടക്കുന്നു. സമയത്തിന് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അവൾ രോഗത്തിന് കീഴടങ്ങില്ലായിരുന്നു. പൂക്കളെയും നക്ഷത്രങ്ങളെയും സ്നേഹിച്ച ആ പഞ്ചവർണ്ണ കിളി കൂടും പിടിഞ്ഞു പോയിരിക്കുന്നു. അവളോട് ചെയ്ത ദ്രോഹങ്ങളോർത്ത് ചേച്ചിയും ചേട്ടനും പൊട്ടിക്കരയുന്നു. തീരാത്ത പാപത്തിന്റെ തീയിൽപ്പെട്ട് ആയ നിലവിളിക്കുന്നു. അമ്മയും അച്ഛനും പശ്ചാത്താപത്താൽ വെന്തുനീറുന്നു. കുറെ മാസങ്ങൾക്ക് ശേഷം പത്രങ്ങളിലും TV ചാനലുകളിലും വലിയൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. മരണം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലും ചിത്രം വരച്ച തുമ്പിയുടെ ചിറകറ്റ തുമ്പി എന്ന ചിത്രത്തിന് അന്താരാഷ്ട്ര ബഹുമതി. സംസ്ഥാന ദേശീയ തലത്തിലും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ചിത്രമാണത്. പാരീസിൽ വർഷാവർഷം നടത്തിവരുന്ന അഖില ലോക ചിത്രകലാ പ്രദർശനത്തിൽ ഒന്നാം സ്ഥാനം തുമ്പിയുടെ ചിറകറ്റ തുമ്പി നേടിയിരിക്കുന്നു. 1.5 കോടിയോളം രൂപയും മൈക്കലാഞ്ചലോയുടെ സ്വർണ്ണശില്പവുമാണ് സമ്മാനം. രാജ്യം മുഴുവൻ മൺമറഞ്ഞുപോയ ആ പിഞ്ചു ബാലികയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ആദരവിന്റെ പൂക്കൾ അർപ്പിക്കുമ്പോൾ ഒരു കുടുംബം വേദനയുടെ മഹാസമുദ്രത്തിൽ മുങ്ങിത്താഴുകയാണ്.
1: ചിറകറ്റ തുമ്പി തലയിൽ മനോഹരൻ നായർ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഇനിയൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടി 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധസിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ്, NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ് സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഗീതസരണി. സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് യട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനാപാറയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കും. തമിഴക വെട്ടിക്കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. May 3 രാജ്യവ്യാപകമായി നടന്ന NEET UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം August 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

0: അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തല്ലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമർ തകരാർ, വൈദ്യുതി നിയന്ത്രണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ചലച്ചിത്ര ഗാനം. മാമ്പഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, M. ജയചന്ദ്രൻ ഈണം നൽകി സുജാത പാടിയ ഗാനം.

0: വിദ്യാഭ്യാസ രംഗത്ത്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം.
2: ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികളെ കുറിച്ച് കൂടുതൽ ആവലാതിപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം ലഹരിയുടെ ഉപയോഗമാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന, കൊലപാതകമായിക്കോട്ടെ മറ്റ് അക്രമങ്ങളായിക്കോട്ടെ, ആ ഒരു രീതിയിലേക്ക് പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു വർധനവ് നമ്മൾ പത്രങ്ങളിലായാലും മറ്റും വായിച്ച് നമ്മൾ അറിയുകയാണ്, ആ ഒരു ദുരവസ്ഥ. അപ്പൊ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് എല്ലാ കലകളും ഇത്തരം സമൂഹത്തിലെ അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് ഉയർത്തുന്ന ഒരു പടവാളായി തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ നാടകം എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ഈ കുട്ടികളിലെ ഇത്തരത്തിലൊരു മാറ്റം വരാനായിട്ട്, ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് എത്രത്തോളം സഹായകമാകുന്നുണ്ട് നാടകം എന്ന് പറയുന്ന ഒരു കല?
3: നാടകം ഒരു ശക്തമായ മാധ്യമമാണ് ഒരു ആശയ പ്രചരണത്തിന്. പക്ഷെ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേഖല. ലഹരിയുടെ ഉപയോഗം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടുകൾക്കും ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ വേറെ പ്രിൻസിപ്പാളിനായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം ഒരുപാട് പേര് 10-ാം ക്ലാസ് A+ഓടുകൂടി പാസ്സാവുന്നു, ജയിക്കുന്നു, അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടണം. എന്ന് സംഭവിക്കുക എന്താ വെച്ചാൽ, സർക്കാർ സ്കൂളുകളിൽ അഡീഷണൽ ആയിട്ട് ബാച്ച് കൊടുക്കും, ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. പലപ്പോഴും ഒരു ഡേ കെയർ പോലെയാണ്. +1 കുട്ടികളെ പറഞ്ഞുവിടുന്നത് എത്രമാത്രം രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് അവെയറാണെന്ന് പറഞ്ഞുവിടാം. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, ഇവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി. സൊസൈറ്റി ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം സർക്കാരും സമൂഹവും വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്ന ഒരു ശൃംഖലയ്ക്ക്, ഒരു സൊസൈറ്റിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് രൂപപ്പെട്ടാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാം. അതിനകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമാകാനുള്ളതാണ്. ഏറ്റവും നല്ല ആദ്യത്തെ, ഞങ്ങളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ആദ്യത്തെ ചങ്ങാതി സൗഹൃദം എന്നുള്ളത് അച്ഛനും അമ്മയാവണം എന്നാണ്. അവിടുന്ന് തുടങ്ങണം. എത്ര എങ്ങനെ എന്തുണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അമ്മയോടെങ്കിലും പറയാൻ പറ്റണം. അമ്മയ്ക്ക് മകനെ മകളെ മനസ്സിലാക്കാൻ പറ്റുക, വായിക്കാൻ പറ്റുക, അത്രയും ട്രാൻസ്പെറൻ്റ് ആവുക, എളുപ്പമല്ല അത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, ഒരു അവയർനെസ് പ്രോഗ്രാം. ഇപ്പം അയൽക്കൂട്ടങ്ങളൊക്കെ വളരെ സജീവമാണ്. അപ്പം ഒരു 10 വീടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ 10 വീടുകളുടെ ഇടയിൽ അത്തരത്തിലുള്ള പരിപാടികൾ, ഒരു ഡ്രാമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുകയും അത് ഫീൽ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നും രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും ഇത് ഫീൽ ചെയ്യുന്നില്ല. വളരേതായിട്ടൊരു പോസ്റ്റർ പോലെ, ഒരു നോട്ടീസ് പോലെ ബോധവൽക്കരണം, ലഹരി എന്നൊക്കെ പറഞ്ഞുള്ള സംഗതി പറഞ്ഞു പോവുകയും വായിച്ചു പോവുകയും മാത്രം ചെയ്യുന്നുള്ളൂ. അത് ആഴത്തിലേക്ക് ഉള്ളിലേക്ക് ഫീൽ ചെയ്യിക്കാനുള്ളതാണ്. ആ ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാനുള്ളത് ഒരു തുടർച്ച ഉണ്ടാവണം. നമ്മൾ അത് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള തുടർച്ചകളുള്ള സമയത്ത് അതിനൊരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ബാനറും പിടിക്കും, അങ്ങാടിയിൽ നിൽക്കും, ഒരു മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ ഒരു പരിപാടിയായിട്ട് മാറും. അതുകൊണ്ടൊന്നും ആവുന്നില്ല. നേരിട്ട് വീടുകളുടെ ഉള്ളിലേക്ക് എത്തണം, ആളുകളുടെ ഉള്ളിലേക്ക് എത്തണം, അച്ഛൻ്റെയും അമ്മയുടെ ഉള്ളിൽ.

0: കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തണം, അധ്യാപകന്റെ ഉള്ളിലേക്ക് എത്തണം.
1: പാർത്ഥസാരഥി കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ളതിലെ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കാമോ?
0: കുഞ്ഞുണ്ണി മാഷ്ടെ ഒരു കഥയുണ്ട്, അരക്കേച്ചാരും രസികേച്ചാരും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ ഒരു കഥയാണ്, ഒരു പിശുക്കന്റെ കഥയാണ്. ആ നാട്ടില് പ്രസിദ്ധനായിട്ടുള്ള ഒരു പിശുക്കനുണ്ട്. അപ്പൊ ഞാനതിന് പേരിട്ട് കേശവനമ്മാവൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദൂരെ നിന്നൊക്കെ ആളുകൾ പിശുക്ക് പഠിക്കാനായിട്ട് വരും. അവിടുത്തെ അമ്മായിയുണ്ട്, മരുമകനുണ്ട്, മരുമകളുണ്ട്. അപ്പൊ ഇവരങ്ങനെ പിശുക്ക് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു വഴിപോക്കൻ വരുന്നത്, പി ക്യു ചന്തു. പി ക്യു ചന്തു ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വിറ്റും പെറുക്കിയും ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ബലൂണ് ഊതാൻ തോന്നണവരുണ്ടോ, കൊടനായരാക്കാണ്ടോ, തലയിൽ പേനുള്ളവരുണ്ടോ, കഥാപ്രസംഗം കേൾക്കേണ്ടവരുണ്ടോ, വളരെ വിചിത്രമായിട്ടുള്ള ചില ചോദ്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അങ്ങനെ നടന്നിങ്ങനെ എത്തിയപ്പോഴാണ് ഈ പിശുക്കനമ്മാവിന്റെ വീട്ടിൽ എന്റെ മുമ്പിലെത്തുന്നത്. അപ്പൊ എനിക്ക് ഉച്ചയായി, അതേ വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, കുറെ ദൂരെ നിന്ന് വരിക. അപ്പൊ അമ്മാവൻ ഇയാളെ ദൂരെ തന്നെ കാണുന്നുണ്ട്. അമ്മാവൻ കണ്ട ഉടനെ അയാൾ കസേരയിൽ ഇരിക്കുന്നുണ്ട് ഉമ്മറത്ത്. ചാടി എണീറ്റ് വേഗം പരിസരം ഒന്ന് തെരഞ്ഞ് ചുറ്റുറിയെ, എവിടെ ഇപ്പത് വെച്ചത്? ഹേയ്, ഒരു സാധനം വെച്ച സ്ഥലത്ത് ഇരിക്കില്ല, ആരപ്പ അത് എടുത്തത്? ഡാ ഇവിടെ വാ എന്നോട്ട് മരുമകനെ വിളിച്ചു. എന്തിനാടാ അയ്യ അത് എടുത്തത് എന്നോട്ട് ഒരൊറ്റ അടിയാണ്. അവിചാരിതായിട്ട് വിളിക്കുകയും, അപ്പൊ അവനവിടെ വെള്ളച്ചോറം തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ വിളിച്ചിട്ട് ഒരു കാരണമില്ല ചെപ്പഴക്കെ ഒന്ന് കൊടുക്കണം, മുഖത്തേക്ക് ഒന്ന് കൊടുക്കണത്. ആകെ ഭ്രാന്തായി. മരുമകൻ ഒന്നും ആലോചിച്ചില്ല. മരുമകൻ തിരിച്ച് അമ്മാവനെയും രണ്ട് ചെകിട്ടത്ത് മാറി മാറി അടിച്ചു. ആകെ പ്രശ്നമായി. അപ്പൊ ഇത് കണ്ടുകൊണ്ട് മറ്റേ നമ്മളെ പി കെ ചന്ദ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മാവന് പ്രശ്നമായി. ഒരു മരുമകന്റെ തല്ലും കൊണ്ടിട്ട് ഇനി ഞാൻ ഈ വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. മരുമകന് മാനസാന്തരം വന്നു. ഏയ് വേണ്ടാർന്നില്ല, ഇതിപ്പോ അമ്മാവനെ മരുമകനെ തല്ലാലോ, ഞാൻ തിരിച്ചു തച്ചത് മോശമായി. ഇനിയിപ്പോ അമ്മാവന്റെ പിന്നാലെ പോയി വെക്കാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരാം. കാരണം മരുമകൻ ഇയാള് വിശന്ന് അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി വന്നു. ഏയ് വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, പോയിക്കഴിഞ്ഞ അവിടുന്ന് ആൾക്കാർ തല്ലുകൊടുന്ന് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയും കണ്ട് വായും പൊളിച്ച് നിൽക്കായിരുന്നു ഇവിടെ, കടന്ന് പോയിക്കയ്യേ. അമ്മാവനും മരുവനോടെയും തല്ലുകൂടി അവരെങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇനി നാളെ പിറ്റേന്ന് ആളുകൾ ചോദിക്കില്ലേ എന്തിനാ അവർ തല്ലുകൂടിയത്? അതിന് സമാധാനം ഞാൻ പറയണ്ടേ, ഞാനും എങ്ങോട്ടെങ്കിലും പോവുക എന്ന് പറഞ്ഞ അമ്മായി പോയി. കുറച്ച് കഴിഞ്ഞാൽ മരുമകൾ വന്നു. മരുകൾ പറഞ്ഞാൽ അങ്ങനെ അമ്മാവനും പിന്നെ മരുമകനോടെയും തല്ലുകൂടി അവർ പോയി, അമ്മായിയും പോയി. ഇനിയിപ്പോൾ എന്തിനാ ഞാനായിട്ട് ഇവിടെ, ഞാൻ വീട് കൂട്ടി പോവുകയാണ് എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ആളുകളോട് സമാധാനം പറയണ്ടേ? ആരുമില്ല. പി ക്യു ചന്ദ് എന്ന് വെച്ചാൽ ഏതായാലും ആരുമില്ല, നല്ല വിശപ്പുണ്ട്. മൂപ്പര് വടുക്കോർത്ത് കൂടെ പോയി ചെറിയൊരു ഏണിയൊക്കെ വെച്ച് ഓടൊക്കെ പൊളിച്ച് നേരെ അടുക്കളയുടെ അവിടെ ഇറങ്ങി അട്ടത്ത് കയറി താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിറച്ച് വിഭവങ്ങളാണ്, ചോറും കൂട്ടാനും പപ്പടവും എല്ലാ സാധനങ്ങളും നിറഞ്ഞങ്ങനെ ഇരിക്കുക. ഐ തരക്കടില്ലല്ലോ. ഇങ്ങനെ ചാടാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തുനിന്ന്, ആരോ വരുന്നുണ്ട്, നവൻ അവിടെ തന്നെ ഇരിക്കുക. നോക്കുമ്പോൾ ഈ പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരികയാണ്. അയാൾ പോയി തോന്നുന്നുണ്ട്, വേഗം നോക്കുക നമുക്ക്, വേഗം ഭക്ഷണം കഴിക്കുക. അങ്ങനെ എല്ലാവരും നേരെ ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അയാൾ വന്നു പറഞ്ഞു ഞാൻ എനിക്കങ്ങനെ എന്തോ തരയാൻ തോന്നി, അപ്പം എന്നെ വിളിച്ചു, എന്നെ ഒന്ന് തന്നു, അതാണ് ബുദ്ധി. അപ്പം മരുമകൻ പറഞ്ഞു, അതല്ല ബുദ്ധി, അതുകൊണ്ടല്ലല്ലോ അങ്ങക്ക് കടന്നു പോകാൻ തോന്നിയത്, ഞാൻ രണ്ട് തന്നോണ്ടല്ലേ ചെപ്പയ്ക്ക് മാറി മാറി രണ്ട് തരാൻ തോന്നി എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്. അപ്പോൾ അമ്മായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചെയ്ത് അതത്ര വലിയ ബുദ്ധിയായിട്ട് നിങ്ങൾ തർക്കിക്കണ്ട, എൻ്റെ ബുദ്ധിയാണ് കേമം, ഞാൻ പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ ചോറ് കൊടുക്കണ്ടേ? അപ്പം മരുമകൾ പറഞ്ഞു, ഏയ് നിങ്ങൾ ആര് പറഞ്ഞതുമല്ല ശരി, ഇവിടെ ബാക്കി നിങ്ങളൊക്കെ പോയാലും ഞാൻ ഉണ്ട്, വീട് ഓടാമ്പലിട്ട് പൂട്ടി പോകാൻ തോന്നിയ ബുദ്ധിയാണ് ബുദ്ധി. ഇങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, ഉരുളി ഉരുട്ടി ഉരുട്ടി ഉരുട്ടി കഴിക്കുന്നു. അമ്മാവനൊരു ഉരുള ഉരുട്ടി വയലിക്കിണ്ട് കൊണ്ടുപോലും ഇയാൾ ചാടി വീണ്, എൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ട് കണ്ട് കഴുത്തിനങ്ങോട്ട് പിടിച്ചു. ആകെ പ്രശ്നമായി. ഈ ചോറ് ഉരുളണ്ട് ഇടലും ഇയാൾ പിടിക്കലും, അങ്ങനെ ചോറുരുള തൊണ്ടേ കുടുങ്ങി അമ്മാൻ മരിച്ചു. അവസാനം ഇയാളെ ചെതയിലേക്ക് എടുത്തു. ചെതയിലേക്ക് എടുത്തപ്പം നമ്മളെ പി ക്യു ചന്ദ് പറഞ്ഞു, ഞാൻ കാരനാണ് അയാൾ മരിച്ചത്, ഞാനും അയാളുടെ കൂടെ മരിക്കാൻ പോവാണ് എന്നിട്ട് ഓടി. ഏയ് പോലെ എന്നൊക്കെ പറയേണ്ട ആളുകൾ ചാടി ചെതയുടെ മുകളിൽ കയറി അമ്മാവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ചൂടും പുകയും ഇങ്ങനെ പതുക്കെ വരാൻ തുടങ്ങി. അമ്മാവനെ ചെറിയ ഇളക്കം, ഞാൻ മുറുക്കി പിടിച്ചു. വീണ്ടും ചൂടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അമ്മാവനെ അളകുന്നു, മരിച്ച ആളിങ്ങനെ അളക പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു, വിടേ. വീണ്ടും പറഞ്ഞു, വിടടാ, വിടില്ല എന്നും പറഞ്ഞ് ചേതയുടെ മുകളിൽ നിന്ന് ഭയങ്കര തർക്കം. ഒടുവിൽ പറഞ്ഞു, പി ക്യു ചന്ദ് പറഞ്ഞു, ചോറ് തരുമോ, ചോറ് തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് സമ്മതിച്ച് ചേതയുടെ മുകളിൽ നിന്ന് രണ്ടുപേരും ചാടി ഇറങ്ങി. തന്നെയല്ല വയറ് നിറച്ചയാള് പി ക്യു ചന്ദ് ഭക്ഷണം കഴിച്ചു. ആ നാട്ടിലുള്ള ഏറ്റവും വലിയ പിശുക്കനായിട്ടുള്ള അമ്മാവന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കുന്നു പറഞ്ഞിട്ട് വെറ്റി വെച്ചിട്ട് ആള് വരുന്നത്. അങ്ങനെ വെറ്റി വെച്ച കാശും വാങ്ങിയിട്ട് അയാള് തിരിച്ചുപോയി.
1: ഇത് കുട്ടികൾക്ക് അവതരിപ്പിക്കുമ്പോഴുണ്ടായ അനുഭവം എങ്ങനെയാണ്?
0: ഇതും ഈ പറഞ്ഞ പോലെയാണ്, ഇതിലൊക്കെ

0: സാധ്യതകളാണ്. അതിനകത്ത് ഇനിയും കഥാപാത്രങ്ങൾ വരാം, അതിനകത്ത് മ്യൂസിക് ചേരുന്നു, അവർക്ക് അപ്പൊ തന്നെ പാടാവുന്ന
1: വേണമെങ്കിൽ
0: വായ്ത്താരികൾ. ഇപ്പം അമ്മാവന്റെ സവിശേഷത പറയാണ് വിചാരിച്ചോളൂ, ആൾക്ക് മസാല ദോശ തിന്നാൻ ഇഷ്ടമാണ്. ഈസി ചെയറിൽ കസറിയിരിക്കും കേശവനമ്മാവൻ, മസാല ദോശകൾ ദിവസവും തിന്നും കേശവനമ്മാവൻ. ഇങ്ങനെ തുടങ്ങിയ ചില വായ്ത്താരികള്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് എലമെന്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്.
1: കുഞ്ഞുണ്ണി മാഷിന്റെ വേറെ ഏതെങ്കിലും
0: കുഞ്ഞുണ്ണിമാഷ്ടമിനായിട്ട്
1: അവതരിപ്പിച്ചിട്ടുണ്ടോ?
0: കുഞ്ഞുണ്ണിമാഷ്ടമിനെ വളരെ വേണ്ട, പക്ഷേ എനിക്ക് ആ കഥ ഓർമ്മയില്ല. പിന്നീടുള്ളത് ഉറൂബിന്റെ കഥയാണ്. ഉറൂബിന്റെ കഥ, കുഞ്ഞുണ്ണിമാഷ കഥ, ഓ വിജയന്റെ കഥ.
1: ഉറൂബിന്റെ
0: ഈ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ ഒരു കഥയുണ്ട്, പല്ലില്ലാത്തൊരു കഴുതയുടെ ഒരു കഥ. ഒരു ശാസ്ത്രീയായിട്ടുള്ള സാധനം കൂടെ ഉണ്ട് അതിനകത്ത്.
1: പിന്നെ ഒ വി വിജയന്റെ
0: കടൽ തീരത്ത്. പിന്നെ ചെറുകാടിന്റെ ഒരു കഥ, ഊണിന് നാലെണ്ണ മാത്രം എന്നിട്ടുള്ള ഒരു കഥ.

0: ഏതൊക്കെയാണ് റൂബിന്റെ?
1: കുറൂബിന്റെ ഈ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ ഒരു കഥയുണ്ട്, പല്ലില്ലാത്തൊരു കഴുതയുടെ ഒരു കഥ, ഒരു ശാസ്ത്രീയമായിട്ടുള്ള സാധനം കൂടെ ഉണ്ടായിരുന്നു.
0: പിന്നെ ഒ വി വിജയന്റെ
1: കടൽ തീരത്ത്, പിന്നെ ചെറുകാടിന്റെ ഒരു കഥ, ഊണിന് നാലണ മാത്രം എന്നിട്ടുള്ള ഒരു കഥ സോളായിട്ട് ചെയ്യാറ്.
0: കടൽത്തീരത്തിലെ എന്തെങ്കിലും ഓർത്ത് പറയാം.
1: കടൽത്തീരത്തിലെ അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഓരോ ഏരിയ ഓർമ്മ വരും. കണ്ടുണ്ണിയേ, ചെന്ത ചെയ്ത് കൊലപാതകം നടത്തിയോ? എനിക്കൊന്നും അറിയില്ലപ്പ. ആ, ഇനിയൊന്നും അറിയണ്ടല്ലോ. പിന്നെ മരക്കാരെ, ഞങ്ങൾക്ക് 15 ഉറുപ്പ്യ തരാണ്ട്, 15 ഉറുപ്പ്യയും 4 അണ. എന്നെ കൊണ്ടത് വീട്ടാനാവില്ല മരക്കാരെ. അതേ മരക്കാരെ, വീടാതെ കടങ്ങൾ പടച്ചോന്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ നിൽക്കട്ടെ അല്ലേ?
0: ഇത് എന്തായാലും എന്താ പറയുക, വളരെ ഹൃദയഹാരിയായിട്ടുള്ള
1: മുഴുവൻ വളരെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. ഈ കടൽ തീരത്തിലുള്ള അങ്ങനെയുള്ളൊരു കരിമ്പനപ്പട്ടകൾ എന്നോടെന്തോ പറയുന്ന പോലെ, എൻ്റെ ഊട്ടുദൈവങ്ങളെ, ഗുരുകാരണന്മാരെ, മൗനം നിറച്ച കഥയാണ് കടൽ തീരത്ത്. ആരും ആരും സത്യം പറഞ്ഞാൽ ആരോരും ഒരു വിളികളൊക്കെയാണ്, മരക്കാരുള്ള ഒരു വിളി മാത്രമുള്ള അതിൽ പറയുന്നത്.
0: ഒരു 20 വർഷത്തോളമായി കുട്ടികൾക്ക് ഈ നാടക പരിശീലന കളരികളിലൊക്കെ പങ്കെടുക്കുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുത്തിട്ട് ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഉയർന്നു വന്ന, അതിലെ വളരെ വിജയം നേടിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പ്രതിഭകളെ ഓർക്കുന്നുണ്ടോ?
1: ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത് കൊറേ ചെയ്തിട്ടുണ്ട്. അതിനു ശേഷം ഒരു നാടകം സീരിയസ് ആയിട്ട് കാണുന്നത് ഏതാണ്ട് 2001 കാലത്തൊക്കെയാണ്. അതൊരു അധ്യാപകൻ, എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു അധ്യാപകന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് അന്ന് 60 കുട്ടികളെ വെച്ച് നാടകം ചെയ്തു. അതിനുശേഷം പിന്നീട് ആ കുട്ടികളൊരു നാടക കളരിയൊക്കെ ആയിട്ട് രൂപപ്പെടുത്തി 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ പോയി നമുക്കറിയുന്ന രീതിയിൽ അവരങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചു. അന്നൊക്കെ അവർ 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികളാണ്. പിന്നീട് അവർ ഹൈസ്കൂളിലെത്തി. ഹൈസ്കൂളിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി നാടകം ചെയ്തു. ആദ്യം ചെയ്യുന്ന മാറുമായിരുന്നു എന്നുള്ള നാടകമാണ് അത്. തുപ്പേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാടക ഗുരുണ്ട്, ഒരു പാഞ്ഞാളിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, തുപ്പേട്ടൻ്റെ നാടകമാണ് ആദ്യം കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അത് PKMM എടരിക്കോട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ തന്നെ സ്കൂൾ. അവിടുന്ന് മികച്ച നാടൻ കിട്ടുന്നു, നാടകത്തിന് സമ്മാനം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുന്താപ്പി ഗുലുഗുലു എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തു. ഞങ്ങളിങ്ങനെ അതൊക്കെ അപ്പോൾ ഞങ്ങൾ, ഞാനും എൻ്റെ സുഹൃത്ത് അരുണ്ടാലെന്ന് പറഞ്ഞിട്ട് നാടകങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത വർഷം എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തുപ്പേടിൻ്റെ അടുത്ത് പോയപ്പം, നമുക്കൊരു കാര്യം ചെയ്യാം, ചോർച്ച വിളയാട്ടം അഥവാ കുന്താപ്പി ഗുലുഗുലു 2-ം ഭാഗം. അങ്ങനെ തന്നെ ഞങ്ങൾ ഇതിനെ അനൗൺസ് ചെയ്തു. ഇതിൻ്റെ ഒരു ആരാധക വൃന്ദം വല്ലാണ്ട് ഉണ്ടായി യുവനോത്സവത്തിൽ. ഈ കുട്ടികളൊക്കെ തന്നെ അന്നങ്ങനെ നാടകം ചെയ്ത് തീർച്ചയായിട്ട് സംസ്ഥാന യുവനോത്സവങ്ങളിൽ പങ്കെടുക്കുന്നു. കുന്താപ്പിയിൽ മികച്ച 2 നടന്മാർ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു യുവനോത്സവത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. അതിലെ കുട്ടികൾ പിന്നീട് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നാടക സംഘമായി മാറുകയും നാടകക്കാരായി മാറുകയും ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, അതിൽ പല ആളുകളും ഇപ്പോഴും വളരെ സജീവമായിട്ട് നാടകത്തിൽ ഉണ്ട്.
0: എന്തായാലും അതിനും അഭിമാനിക്കാം.
1: അതെ അതെ, അതിപ്പം വേറെ ഒരു സംഘമായിട്ട് അവരങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേറെ ബ്ലാക്ക് കട്ട് എന്നുണ്ട്, നമ്മുടെ നാടക സംഘം വേറെയുണ്ട്. അതിലുണ്ട് കുട്ടികൾ, മുതിർന്നവരുണ്ട്, ടീനേജുകാരുണ്ട്. എന്റെ വീടനെയാണ് നാടക, എന്താ പറയാ, ഞാൻ പറഞ്ഞ വീടകം, ഭാര്യയും മക്കളൊക്കെ അടങ്ങുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ.
0: പാർത്ഥസാരഥിയുടെ കുടുംബത്തെ കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം.
1: ഭാര്യ അമ്പിളി, അവള് സാധാരണ ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. മകൻ അഗ്നിവേശ്, മൂത്താള്, അവൻ ഡിഗ്രി കഴിഞ്ഞു. 2-ാമത്താൾ അംബരീഷ്, +2 കഴിഞ്ഞു. അവൻ ചെണ്ടയുടെ മേഖലയിലാണ് കുറച്ചും കൂടെ, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കൂടെ നാടകവും എല്ലാരും ഒന്നിച്ച്.
0: ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പൊ അതിലെ പാർത്ഥസാരഥി അതിഥിയായി വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഈ നാടകത്തിന്റെ ഊർജം പ്രസരിപ്പിക്കാൻ ഇനിയും ആകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.
1: ഒരുപാട് സന്തോഷം.
2: കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം
1: ആരാ വന്നോളൂ.
2: മേഡത്തിന് എന്നെ മനസ്സിലായോ?
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
2: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
1: ഓ, അരുൺ.
2: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
1: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
2: അഡ്മിറ്റായിട്ട് മൂന്നാഴ്ചയായില്ലേ?
1: മൂന്നാഴ്ച.
2: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
2: ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
2: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
2: മേഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസ് ആണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
2: സാറിൻ്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്റ്റ്.
1: ഊണും ഉറക്കവും ഇല്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ
2: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്റ്റ് തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
2: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുൻ.
2: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
2: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
2: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
2: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
2: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
2: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും

മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം.

അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ്.

0: എന്താ ക്ഷീണിച്ചോ?
1: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ 3 മണി.
0: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറി ഉണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: നമ്മൾ പിറ്റേന്നു അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്കുക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയിൽ 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്കാം.
0: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
1: വിചാരിച്ചു.
0: 1 മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
1: 1 മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
0: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
1: ആണോ? ശരിക്കും?
0: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കുന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ, മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ, പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞു.

0: പറഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ, ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുമോ?
1: ഇല്ല
0: ഇല്ല. അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ കാണുന്നില്ലേ?
1: ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോളെ തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മളെ ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: വണക്കം മാഡം.
1: വണക്കം, ആരാ?
0: ഞാൻ തങ്കമ്മ.
1: ഓ, ഇത് കുറെ പേരുണ്ടല്ലോ.
0: ആ, കിച്ചണിന്റെ ചാർജ് എനിക്ക്.
1: ഓ,
0: അത് അച്ചുവേട്ടൻ. അച്ചുവേട്ടാ, ഇങ്ങ വാ.
2: വണക്കം മാഡം.
0: ഓ, വണക്കം. ഈ ഗാർഡൻ മൊത്തം നോക്കുന്നത് അച്ചുവേട്ടാ. ഇത് ക്ലീൻ ചെയ്യാൻ കുമുദം. കുമുദം, ഇങ്ങ വാ. മാഡം ഇരിക്ക, ഇങ്ങ വാ കണ്ണാ.
3: വണക്കം മാഡം.
1: വണക്കം.
0: ഇസ്ത്രി എല്ലാം അവള് നോക്കും. മരതകം, ഇങ്ങ വാ മരതകം. മാഡം ഇരിക്ക.
3: വണക്കം മാഡം.
1: വണക്കം. അപ്പോ എന്റെ പണിയോ?
0: ഈ ബംഗ്ലാവിൽ കൊച്ചമ്മമാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മാഡം. ഒരു സ്പൂൺ കീഴ വീണാൽ പോലും എടുക്കരുത്. സൂപ്പർവൈസർ അറിഞ്ഞാൽ നമ്മളെ ബാക്കി വെക്കില്ല.
1: തങ്കമ്മേ.
0: ഓ മാഡം.
1: അതിനെ ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതെ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ്, എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നളിനി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ്, ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാ?

0: വെച്ചാൽ ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
1: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
0: ആ തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
1: അറിയാ.
0: അവിടെ കൊതുകുകളില്ലാത്തതിന് കാരണം ഈ കീടനാശിനികളാണ്.
1: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
0: നന്ദി. രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
1: അതെങ്ങനെയാ?
0: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
1: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
0: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
1: ആണോ?
0: കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
1: ഓ,
0: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
1: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
0: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
1: അതിന് എത്ര കാലം വേണ്ടിവരും?
0: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
1: അപ്പോ
0: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
1: മാധവ്.
0: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
1: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
0: ഞാൻ മാത്രമല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
1: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
0: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
1: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
0: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല, ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
1: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
0: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മ ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവെടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നോ, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: ഇങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയമായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടി ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനം അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണും ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ? അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നല്ലി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയ ഒരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാ എന്ന് പറയുമ്പോ മനസ്സില് ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്തു നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു.

0: ചോദിച്ചു വെച്ചുത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കും നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ടു മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്, അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായി പാർക്കിലൂടെയുള്ള നടത്തം. എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാ? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചു മറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എൻ്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെയൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന ഞാനിപ്പോ
0: ആരെങ്കിലും കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായി

0: യും പ്രശസ്തനാവും. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റും കിട്ടും.
1: അപ്പോൾ ബാക്കിയുള്ളവരോ?
0: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
1: ഓ, അത് ശരി.
0: മാഡം, പല പ്രൊജക്റ്റുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിൻ്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
1: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
0: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
1: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
0: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
1: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
0: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
0: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രോജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രോജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
0: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
0: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
0: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
0: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
0: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
0: മേഡം എന്തൊക്കെയാണ് പറയുന്നത്?
1: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
0: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
1: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
0: എന്നിട്ട്?
1: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
0: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
1: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടായി പോയിട്ടോ?
1: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
1: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
1: എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: ആ, അതൊക്കെ ഉണ്ട്.
1: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
1: ആണോ? ആണോ മാധവ്?
2: അതെ.
1: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
1: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
1: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
2: എന്തിനാ, നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.

0: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
1: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ. എനിക്കത് ഓർക്കുന്നത് പേടിയാണ്
0: മാഡം. എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
1: കണ്ടുപിടിച്ചിട്ടെന്താ? നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
0: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
1: ആവോ, ആർക്കറിയാം.
0: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
1: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
0: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
2: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അത് ആലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
1: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്. ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
2: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
1: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കൂ.
2: ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
1: മാധവൻ, ഇപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
2: ഈ സമയത്തോ? പറ്റില്ല.
1: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവന്റെ ഹെൽത്താണ്. ഇനി അല്പം വിശ്രമം വേണം.
2: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞാ?
1: മാധവ് പ്ലീസ്, ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ഞാൻ വന്നിട്ടൻ മാഡം.
0: ആ ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചണ്ണ ഇങ്ങ വാ, എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക് സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്.

0: വേഗം പോയരാം. ഒരു മണിക്കൂർ പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
1: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ 24 മണിക്കൂറും ചിന്ത.
0: ആ, അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോൾ സമയം 6:30 7:30 ഞാൻ തിരിച്ചു വരാം.
2: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
1: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
2: എന്നിട്ട്
1: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോൾ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറയ്ക്കാതെ വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിൻ്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എൻ്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു. കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എൻ്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-ൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണു തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
2: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
1: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
2: ഓ മൈ ഗോഡ്.
1: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 ആഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
2: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
1: ഇല്ല, വന്നിട്ടേയില്ല.
2: തിരക്കുകൊണ്ടായിരിക്കാം.
1: ആവോ, എനിക്കറിയില്ല. മാധവിന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോം വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
2: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
1: ശരി അരുൺ.

0: നളിനി എന്താ ആലോചിക്കുന്നത്?
1: ഒന്നുമില്ല.
0: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
1: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല. മാധവ്, മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
0: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
1: അതൊന്നും ഇനി ഓർക്കണ്ട.
0: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതും നമ്മൾ അവിടെ പോയതും ഒക്കെ.
1: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
0: എന്താണ്? ചോദിച്ചോളൂ.
1: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
0: ഇല്ലെന്നേ പറയൂ.
1: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
0: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലേറിട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
1: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
0: അതെയോ? എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
0: ഓ,
1: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
0: അതെയോ? ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
0: എന്നിട്ട്?
1: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
0: ഓ ശരി.
1: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
0: അതെയോ?
1: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
0: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു. അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
1: അതൊക്കെ പോട്ടെ. പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
0: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
0: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
0: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
0: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
0: ദേഷ്യോ? ദേഷ്യല്ലെന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
1: നന്ദിയും കടപ്പാടോ?
0: അതെ. അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഓ അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മർത്ത്.
0: എന്ത് ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ.

നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മാടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു എം. ജയചന്ദ്രൻ.

0: മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
3: കെ ജയകുമാർ രചിച്ച് രവീന്ദ്രൻ ഈണമിട്ട് ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കിഴക്കുണരും പക്ഷി.

GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് കൈതപ്രം രചിച്ച് SP വെങ്കടേഷ് ഈണമിട്ട് യേശുദാസ് ആലപിച്ച് ഗാനം കേൾക്കാം. ചിത്രം പൈതൃകം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: നക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു രവി ബോംബെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം ആരണ്യകം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്. ONV കുറുപ്പിന്റെ വരികൾക്ക് രഘുനാഥ് സേത്തിന്റെ ഈണം.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: ബിച്ചു തിരുമല രചിച്ച് എ ടി ഉമ്മർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കരിമ്പനം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി കേൾക്കാം ആകാശവാണിയുടെ ഗാനശേഖരത്തിൽ നിന്നെടുത്തിട്ടുള്ള ലളിതഗാനം. കൽപ്പകപ്പൂമിഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു ജാനകി ദേവി. രചന പി. ഭാസ്കരൻ.